നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നിസ നി

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കുറഞ്ഞ ചെലവിൽ ഇലക്ട്രിക് ട്രക്കുകൾക്ക് ചാർജിംഗ് സൌകര്യം ഒരുക്കാനാകുമെന്ന് പഠനത്തിൽ തെളിഞ്ഞതോടെ രാജ്യത്തെ ആദ്യ വൈദ്യുത ട്രക്ക് ഇടനാഴിക്ക് കേരളം ഒരുങ്ങുന്നു. കാസർഗോഡ് തിരുവനന്തപുരം NH 66 ഇലക്ട്രിക് ട്രക്കുകൾക്കായി 90 ചാർജറുകളും 12.5 MW ചാർജിംഗ് ശേഷിയും ഒരുക്കാൻ 19 കോടി രൂപയുടെ നിക്ഷേപം മതിയെന്നാണ് പഠനം. PME DRIVE പദ്ധതിയിൽ പൊതു ചാർജിംഗ് സൌകര്യങ്ങൾക്കായി അനുവദിച്ച 2000 കോടി രൂപയുടെ 1% താഴെ മതിയാകും ഈ പദ്ധതിക്ക്.

ദേശീയപാതയിലെ 622 കിലോമീറ്റർ ദൂരത്തിൽ KSEB ഇന്റർനാഷണൽ കൌൺസിൽ ഓൺ ക്ലീൻ ട്രാൻസ്പോർട്ടേഷനും ചേർന്നാണ് പഠനം നടത്തിയത്. KSRTC പ്രൊജക്ട് സൂര്യയ്ക്ക് കഴിഞ്ഞയാഴ്ച തുടക്കമായി. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രൊജക്ട് സൂര്യയിൽ നടപ്പാക്കുന്നത്. ഇതോടൊപ്പം സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും KSRTC നടത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങളാണ് ഇതിലൂടെ ഒരുക്കുന്നതെന്ന് KSRTC അറിയിച്ചു. പ്രത്യേക ആഡോൺ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ബസ് ബോഡി ബിൽഡിംഗ്, എഞ്ചിൻ ഓവർഹോളിംഗ്, ഇലക്ട്രിക്കൽ വയറിംഗ്, ലൈറ്റിംഗ് സിസ്റ്റം എന്നിവയിൽ വർക്ക്ഷോപ്പുകളിൽ നേരിട്ട് പരിശീലനം ലഭിക്കും. KSRTC നൽകുന്ന സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എറണാകുളം ജില്ലയിൽ കർശന പരിശോധന നടത്തി. എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക ഡ്രൈവിൽ ഒട്ടേറെ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും നിയമലംഘനങ്ങൾക്ക് 125,000 രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തു. നഗരത്തിലെ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് 4 പ്രത്യേക സ്കോഡുകളായി തിരിഞ്ഞായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. ആലുവ, കളമശ്ശേരി, ചിറ്റൂർ, മാമംഗലം, കച്ചേരിപ്പടി, കോമ്പാറ, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, പനമ്പിള്ളി നഗർ, തൃപ്പൂണിത്തുറ എന്നീ മേഖലകളിലാണ് പരിശോധന നടത്തിയത്. ആകെ 110 വാഹനങ്ങൾ പരിശോധിച്ചതിൽ 81 വാഹനങ്ങൾക്കെതിരെ ഈ ചെല്ലാൻ വഴി കേസ് രജിസ്റ്റർ ചെയ്തു. റോഡ് നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ വാഹനങ്ങൾ, സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച ഡ്രൈവർമാർ, ഔദ്യോഗിക കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെ ബസ്സുകളിൽ ജോലി ചെയ്ത ജീവനക്കാർ, ഉറക്കെ പാട്ടുവെച്ച്, മ്യൂസിക് സിസ്റ്റങ്ങൾ പ്രവർത്തിപ്പിച്ച ബസ്സുകൾ എന്നിവയ്ക്കെതിരെയാണ് നടപടി. റോഡിന് നടുവിൽ നിർത്തി പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന കൂടുതൽ കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഓണക്കാലത്തെ അധിക സർവീസുകളിൽ KSRTC വരുമാനത്തിൽ വൻ വർധനവുണ്ടായി. ഓണത്തോടനുബന്ധിച്ചുള്ള പൊതു അവധി ദിവസങ്ങളിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിച്ചതും യാത്രക്കാരുടെ വർദ്ധിച്ച പങ്കാളിത്തവുമാണ് വരുമാന വർധനവിന് സഹായകമായത്. എറണാകുളം ജില്ലയിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ചതയം ദിനമായ വെള്ളിയാഴ്ച മാത്രം 8 കോടിയിലധികം രൂപയുടെ കളക്ഷനാണ് KSRTC കേരളത്തിലാകെ ലഭിച്ചത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും മികച്ച വർധനവാണ് രേഖപ്പെടുത്തിയത്. പൂജ ദസറ സീസണിൽ കേരള RTCയുടെ സ്വകാര്യ വാടക AC ബസ്സുകളുടെ സർവീസ് കൂടുതൽ റൂട്ടുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. കണ്ണൂർ, തൃശൂർ, എറണാകുളം, കോട്ടയം, അടൂർ, കൊല്ലം എന്നിവിടങ്ങളിലേക്കും അധികം വൈകാതെ ബസ്സുകളെത്തും. AC സീറ്റർ ബസ്സുകൾക്ക് പുറമെ സീറ്റർ കം സ്ലീപ്പർ ബസ്സുകളും സർവീസിന് ലഭിക്കും. നിലവിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കും മൈസൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുമാണ് സർവീസ് നടത്തുന്നത്. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് വാടക ബസ് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വഴി തിരിച്ചുവിടുന്നത് പദ്ധതിക്ക് ഗുണകരമല്ലെന്ന് KMRL നിയോഗിച്ച കൺസൾട്ടന്റ് വിലയിരുത്തി. കൊച്ചി വിമാനത്താവളം വഴി നിർദ്ദേശിച്ചിട്ടുള്ള അലൈൻമെന്റ് തുടരുന്നതാണ് കൂടുതൽ പ്രായോഗികമെന്ന് സിസ്ട്ര MVA കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തിയ സാങ്കേതിക പഠനത്തിൽ ശുപാർശ ചെയ്യുന്നു. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ കൂടി ബന്ധിപ്പിക്കുന്നതിനായി അലൈൻമെന്റ് പുനഃക്രമീകരിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ KMRL മന്ത്രി RoG M Johnഉം ബെന്നി ബെഹനൻ MP നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള സാധ്യത പരിശോധിച്ചത്. എന്നാൽ വിമാനത്താവള കേന്ദ്രീകൃതമായ നിലവിലെ അലൈൻമെന്റ് നിലനിർത്തി മെട്രോയുടെ 3ാം ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കേന്ദ്ര അംഗീകാരത്തിനും പദ്ധതിയുടെ സാമ്പത്തിക സാങ്കേതിക പ്രായോഗികതയും കൂടുതൽ ഉചിതമെന്നാണ് സാങ്കേതിക പഠനത്തിലെ പ്രധാന ശുപാർശ. മെട്രോ പാത വിമാനത്താവളം വഴി കടന്നു പോകുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിർമ്മാണം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധമുണ്ട്. കൊച്ചി മെട്രോ MD സ്ഥാനത്ത് നിന്ന് ലോക്നാഥ് ബെഹ്റ സ്ഥാനമൊഴിഞ്ഞു. August 30 വരെയായിരുന്നു പദവി. എറണാകുളം ജില്ലാ കളക്ടർ G Priyankaക്ക് താൽക്കാലിക ചുമതല കൈമാറി. കേരള പോലീസ് മുൻ മേധാവിയായ ലോക്നാഥ് ബെഹ്റ 2021 കൊച്ചി മെട്രോ MD ചുമതലയേറ്റത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടവും വാട്ടർ മെട്രോ പദ്ധതിക്കായും ബെഹ്റയുടെ കാലാവധി നേരത്തെ സർക്കാർ നീട്ടിയിരുന്നു. മെട്രോയുടെ പ്രവർത്തന വിപുലീകരണം, പുതിയ പദ്ധതികൾ, സർവീസ് മെച്ചപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന്റെ കാലയളവിൽ വിവിധ നടപടികൾ നടപ്പാക്കിയിരുന്നു. മദ്യലഹരിയിലായവരെ ട്രെയിനിൽ നിന്നോ റെയിൽവേ പരിസരത്ത് നിന്നോ നീക്കം ചെയ്യാൻ റെയിൽവേ ജീവനക്കാർക്ക് അധികാരം നൽകുന്ന റെയിൽവേ നിയമത്തിലെ വ്യവസ്ഥ ഭരണഘടന വിരുദ്ധമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. റെയിൽവേ നിയമത്തിലെ 145A വകുപ്പ് ട്രെയിനിലും റെയിൽവേ പരിസരത്തും യാത്രക്കാരുടെ സുരക്ഷയും സൌകര്യവും പൊതുക്രമവും ഉറപ്പാക്കാൻ അനിവാര്യമാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. ഇത്തരത്തിലുള്ള വ്യവസ്ഥയിൽ

ഇല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും അരാജകത്വം ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി പെരുമാറുന്നത് ഒഴിവാക്കാൻ റെയിൽവേ മന്ത്രാലയം 2023 സെപ്റ്റംബർ 14 വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി ഹർജി തള്ളി. നിയമം ദുരുപയോഗം ചെയ്താൽ അപ്പോൾ കോടതിയെ സമീപിക്കാമെന്ന് കോടതി പറഞ്ഞു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനുമാണ് മുൻഗണനയെന്ന് റെയിൽവേ കോടതിയെ അറിയിച്ചു. ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങളിൽ ഭൂരിഭാഗവും മദ്യലഹരിയിലാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും ഇത് ഭീഷണിയാണ്. ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ബ്രത്തലൈസർ വഴി പരിശോധിക്കുമെന്നും തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമേ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും റെയിൽവേ വിശദീകരിച്ചു. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേണാട് എക്സ്പ്രസിൽ കയറിപ്പറ്റാൻ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നു. ഉച്ചയ്ക്ക് 2:26 പരശുരാം എക്സ്പ്രസിന് ശേഷം 5:35 എത്തുന്ന വേണാട് എക്സ്പ്രസ് മാത്രമാണ് കോട്ടയം കൊല്ലം ഭാഗത്തേക്കുള്ള ഏക ആശ്രയം. മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പിനൊടുവിൽ എത്തുന്ന ട്രെയിനിലേക്ക് സ്ത്രീകളും മുതിർന്നവരും അടക്കമുള്ള യാത്രക്കാർ തള്ളിക്കയറാൻ ശ്രമിക്കുന്നത് അടുത്ത ഭീതി പടർത്തുകയാണ്. വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളുടെ തലേന്നും നിയന്ത്രണാതീതമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ചവിട്ടുപടിയിൽ തൂങ്ങിപ്പിടിച്ച് ആളുകൾ യാത്ര ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇത് ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട് സോൺ റെയിൽസ് പറഞ്ഞു. വൈകിട്ടുള്ള തിരക്ക് കുറയ്ക്കാൻ പുതിയ മെമു സർവീസ് വേണമെന്നാണ് വർഷങ്ങളായുള്ള ആവശ്യം. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതി വർഷങ്ങൾ പിന്നിട്ട് ഇഴഞ്ഞു നീങ്ങുകയാണ് എന്ന് ആക്ഷേപം. ഏകോപനമില്ലാതെ കെട്ടിടങ്ങൾ പൊളിച്ചതോടെ സ്റ്റേഷനിലേക്കുള്ള പ്രവേശനമടക്കം പ്രയാസമായി. പാർക്കിംഗിന് സ്ഥലമില്ലാത്തതിനാൽ തിരക്കുള്ള സമയത്ത് യാത്രക്കാരെ ഇറക്കാനോ കയറ്റാനോ പറ്റാത്ത സ്ഥിതിയാണ്. ഗതാഗതക്കുരുക്കിൽ നീണ്ട നിരയാകുന്നതിനാൽ വാഹനങ്ങൾക്ക് കാത്തുനിൽക്കാൻ കഴിയാറില്ല. മഴക്കാലത്ത് വെള്ളക്കെട്ടിന്റെ ദുരിതവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. നിർമ്മാണത്തിന്റെ ഭാഗമായി ഓടകൾ അടഞ്ഞത് സമീപത്തെ ക്വാർട്ടേഴ്സുകളിലെ ജീവനക്കാരെയും ബാധിക്കുന്നു. 2022 ഓഗസ്റ്റിലാണ് 2 വർഷത്തെ സമയപരിധിയിൽ പദ്ധതിക്ക് കരാറായത്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് എയർ കോൺകോഴ്സ്, വിമാനത്താവള മാതൃകയിലുള്ള സ്റ്റേഷൻ കെട്ടിടം തുടങ്ങിയവ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. 2028 ഫെബ്രുവരിയോടെ പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമം. 2ാം പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടിയിട്ടില്ല. 5 വർഷം മുൻപ് നൽകിയ ശുപാർശയിൽ കരാറാകാൻ 3 വർഷം വൈകി. ശുചിമുറികളുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ്. നിർമ്മാണം നടക്കുന്ന ദേശീയപാത വഴി ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിൽ പലയിടത്തും മണിക്കൂറുകൾ ഗതാഗത കുരുക്ക് നീളുന്നു എന്ന് പരാതി. ഓണക്കാലത്തെ തിരക്കുകൂടി ആയതോടെ യാത്ര ഇരട്ടി ദുരിതത്തിലായിരുന്നു. ഉയരപാത നിർമ്മാണത്തിന്റെ ഭാഗമായി 4-വരി പാത ഒറ്റവരിയായി ക്രമീകരിച്ചതോടെ കൊച്ചിയിൽ നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ വലയുകയാണ്. ജില്ലയിലെ ചേർത്തല മുതൽ അരൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാൽ ജില്ലയിലെ മിക്ക ഭാഗങ്ങളിലും ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുർഘടമാണ്. മേൽപ്പാത പൂർത്തിയാകാത്ത ഇടങ്ങളിൽ വാഹനങ്ങൾ സർവീസ് റോഡുകളിലേക്ക് ഇറങ്ങുന്നതോടെയാണ് ഗതാഗത കുരുക്കുണ്ടാകുന്നത്. യാത്രക്കാരും നാട്ടുകാരും പരാതികളുമായി രംഗത്തെത്തിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ല. അരൂർ പള്ളിക്ക് മുൻവശം ദേശീയപാതയിൽ ട്രാഫിക് നിയമം തെറ്റിച്ച് വാഹനങ്ങൾ കുതിക്കുകയാണ് എന്ന് വാർത്തകൾ. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ ദേശീയപാതയിലാണ് മാസങ്ങളായി നിയമലംഘനം നടക്കുന്നത്. അരൂർ പള്ളി കോട്ടപ്പുറം റോഡിലൂടെ ദേശീയപാതയിലെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ തെക്കോട്ട് പോകുന്നതിന് പകരം വടക്കോട്ട് യാത്ര ചെയ്യുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 10 വരെയാണ് നിയമം തെറ്റിച്ചുള്ള യാത്ര കൂടുതൽ. പരിസരത്തുള്ള വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും നിയമലംഘന യാത്രയ്ക്കെതിരെ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. ഉയരപ്പാത നിർമ്മാണം ഗതാഗത സ്തംഭനം പതിവാക്കിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത ക്രമീകരണം ഇപ്പോഴും തുടരുന്നതാണ് നിയമവിരുദ്ധ യാത്രയ്ക്ക് കാരണമെന്ന് ആരോപണമുണ്ട്. കുമ്പളം ടോൾ പ്ലാസയിൽ വാഹന നിരക്ക് അന്ത്യമില്ല എന്ന് പരാതി. ഇരുഭാഗത്തേക്കും 4 വീതം ഗേറ്റുകളാണ് കുമ്പളം ടോൾ പ്ലാസയിലുള്ളത്. വീതിയേറിയ ഹൈവേയിൽ നിന്ന് ടോൾ പ്ലാസയിൽ എത്തുമ്പോൾ കുപ്പിക്കഴുത്തായി മാറുന്നു. അരൂരിലെ ഉയരപ്പാത കമ്മീഷൻ ചെയ്യുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് യാത്രികർ പറയുന്നു. അതിനു മുൻപ് ഗേറ്റുകളുടെ എണ്ണം കൂട്ടണം. സ്ഥലമില്ലായ്മയാണ് കുമ്പളത്തെ പ്രശ്നം. സൗകര്യമുള്ള അരൂരിലേക്ക് ടോൾ ഗേറ്റ് മാറ്റി പരിഹരിക്കാമെന്ന് യാത്രക്കാർ പറയുന്നു. അരൂരിൽ നേരത്തെ ടോൾ ഗേറ്റ് ഉണ്ടായിരുന്നിടത്ത് ആവശ്യത്തിന് വീതിയുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. താപനില മാറുമ്പോൾ പഴയ ആകൃതിയിലേക്ക് തന്നെ തിരികെ വരാൻ കഴിവുള്ള പ്രത്യേകതരം പോളിമർ സാമഗ്രികൾ വികസിപ്പിച്ചെടുത്തതിന്റെ പേരിൽ ആലുവ UC കോളേജിലെ അധ്യാപികയായ സ്മിത റോയ്ക്കും ചങ്ങനാശ്ശേരി SB കോളേജിലെ അധ്യാപകനായ ഡോക്ടർ കെ അരവിന്ദനും പേറ്റന്റ് ലഭിച്ചു. റോബോട്ടിക്സ്, സ്മാർട്ട് വസ്ത്രങ്ങൾ തുടങ്ങിയ ആധുനിക മേഖലകളിൽ ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. 2025 ഒക്ടോബർ 20 മുതൽ 20 വർഷത്തേക്കാണ് ഇന്ത്യൻ പേറ്റന്റ് അനുവദിച്ചിരിക്കുന്നത്.
ഗവേഷക ദമ്പതികളായവർക്ക് 2025 വെള്ളത്തിൽ ലയിക്കുന്ന വാണിജ്യ ബാഗുകൾ

നിർമ്മിക്കുന്നതിന് സഹായകമാകുന്ന പോളിമർ മെറ്റീരിയൽ വികസിപ്പിച്ചതിന് മറ്റൊരു പേറ്റന്റും ലഭിച്ചിരുന്നു. രാജഗിരി ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഭാവനകൾ നിസ്തുലമാണെന്നും വികസിത ഭാരതത്തിന്റെ സൃഷ്ടിയിൽ ഇത് ഏറെ പ്രധാനമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതോടൊപ്പം AI ഉച്ചകോടിയായ കോൺഫ്ലുവൻസിന്റെ ഉദ്ഘാടനവും രജത ജൂബിലി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ പാതയാണ് രാജഗിരിയുടേത്. അദ്ദേഹം വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പല പരിപാടികളും പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. മത്സരങ്ങളിലെ വിജയികളിൽ 60% പെൺകുട്ടികളാണ്. ഉപരാഷ്ട്രപതി പറഞ്ഞു, വികസിത ഭാരതം പ്രധാനമന്ത്രിയുടെ മാത്രമല്ല ഓരോ ഭാരതീയന്റെയും സ്വപ്നമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. അറിവ് നിരന്തരം പുതുക്കണമെന്നും എഞ്ചിനീയറിംഗ് കരിക്കുലം കാലാനുസൃതമായി പുനഃക്രമീകരിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 12 വർഷത്തിനിടെ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കുതിപ്പുണ്ടായെന്നും വിദ്യാഭ്യാസം പുനഃക്രമീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് August 31 കൊച്ചിയിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വ്യവസായ സാങ്കേതിക മേഖലകളിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സർവകലാശാല പാഠ്യപദ്ധതിയിൽ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ സാധ്യമാക്കുന്നതിനായി വ്യവസായിക ഫ്ലെക്സിബിൾ കരിക്കുലം നടപ്പാക്കാൻ ഹുസാറ്റിൽ ധാരണയായി. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ഫ്ലെക്സിബിൾ കരിക്കുലം സംവിധാനം അവതരിപ്പിക്കുന്നതെന്ന് ഹുസാറ്റ് അധികൃതർ പറഞ്ഞു. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം ജുനൈദ് ബുഷിരിയുടെ അധ്യക്ഷതയിൽ സർവകലാശാല ഡീൻമാരുടെയും വകുപ്പ് മേധാവികളുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. നിർദ്ദിഷ്ട മാതൃക പ്രകാരം സിലബസിന്റെ 80% പഠന ബോർഡ് നിർദ്ദേശിക്കുന്ന കോർ സിലബസും ശേഷിക്കുന്ന 20% ഫ്ലെക്സിബിൾ സിലബസുമായിരിക്കും. കോർ സിലബസ് അക്കാദമിക് നിലവാരവും നിയമപരമായ ആവശ്യകതകളും ഉറപ്പാക്കും. ഫ്ലെക്സിബിൾ സിലബസിൽ കാലാനുസൃതമായി പരിഷ്കരിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ, ഗവേഷണ കണ്ടെത്തലുകൾ, രാജ്യാന്തര വിഷയങ്ങൾ, വ്യാവസായിക രീതികൾ, കേസ് സ്റ്റഡികൾ, സമകാലിക വികസനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തും. സെമി കണ്ടക്ടർ ടെക്നോളജി, ഫോട്ടോ വോൾട്ടോയിക്സ്, ബയോടെക്നോളജി തുടങ്ങിയ അതിവേഗം വികസിക്കുന്ന മേഖലകളിലെ പുതിയ അറിവുകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും ഇതുവഴി കഴിയും. എഞ്ചിനീയറിംഗ്, പരിസ്ഥിതി ശാസ്ത്രം, മാനേജ്മെന്റ്, നിയമം, സാമൂഹിക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലും സമാനമായ പരിഷ്കരണങ്ങൾ നടപ്പാക്കാനാകും. വിവിധ വകുപ്പുകളിലെ വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും പ്രധാനപ്പെട്ട ഗവേഷണ കണ്ടെത്തലുകൾ വകുപ്പ് റിസർച്ച് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും നിർദ്ദേശമുണ്ട്. RCI റൺ ആൻഡ് റൈഡ് 2026 പ്രമോ ക്യാമ്പയിനിന് റോട്ടറി കൊച്ചിൻ ഇന്റർനാഷണൽ തുടക്കമിട്ടു. കലൂർ JLN സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ ബിജു ഐസക് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റനും വിരമിച്ച അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസുമായ SA മധു പ്രമോ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. പൌരന്മാരും സന്നദ്ധ പ്രവർത്തകരും റോഡ് സുരക്ഷാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ക്യാമ്പയിനിന്റെ ഭാഗമായി വരും ആഴ്ചകളിൽ പൌരന്മാർ റണ്ണിംഗ് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, കോർപ്പറേറ്റുകൾ എന്നിവരെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കും. റോഡ് അപകടങ്ങളിൽ മരിച്ചവരെ അനുസ്മരിപ്പിക്കുന്ന ലോകദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മാതാ അമൃതാനന്ദമയുടെ 73 ജന്മദിനാഘോഷത്തിന്റെയും കൊച്ചി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിന്റെ 26 വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായി പീഡിയാട്രിക് കാർഡിയോളജി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 18 വയസ്സിൽ താഴെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ക്യാമ്പ്. September 20 കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ചാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ സൌജന്യമായി നടത്തും. രജിസ്ട്രേഷനായി 7999999610 7999999833 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിക്കാം. നടൻ മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ആരാധക സംഘടനയായ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ രൂപം നൽകിയ മെഗാ രക്തദാന ക്യാമ്പയിൻ ലോകമെമ്പാടും മികച്ച പ്രതികരണം നേടി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10,000 ആളുകൾ ഇതിനകം രക്തദാനം നടത്തി. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലുൾപ്പെടെ രക്തദാന ക്യാമ്പയിൻ സജീവമായി തുടരുകയാണ്. പ്രാദേശിക രക്തബാങ്കുകളുടെയും ആശുപത്രികളുടെയും സഹകരണത്തോടെ മലയാളി സംഘടനകളും ആരാധക കൂട്ടായ്മകളും വിവിധ കേന്ദ്രങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നു. കേരളത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ രക്തദാനത്തിനായി സ്ഥിരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേരാണ് ഇതിനോടകം ഇവിടെ രക്തദാനം നടത്തിയത്. സാമൂഹിക രംഗത്തും പൊതുരംഗത്തുമുള്ള നിരവധി പ്രമുഖരും ക്യാമ്പയിന്റെ ഭാഗമായി രക്തദാനം നടത്തി.
രമേഷ് പിഷാരടി.

എംഎൽഎ ഉൾപ്പെടെയുള്ള പ്രമുഖർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ രക്തദാനം നടത്തി. മണപ്പുറം ചെമ്മനാഗിരി ജങ്കാർ സർവീസിൽ പരിധിയിൽ കൂടുതൽ ആളുകൾ കയറുന്നത് അപകട ഭീഷണിയാകുന്നു. ചേർത്തല അരുകുറ്റി റൂട്ടിൽ തൈക്കാട്ടുശേരി പഞ്ചായത്ത് പരിധിയിലെ മണപ്പുറം ജംഗ്ഷനിൽ നിന്ന് കിഴക്ക് ഭാഗത്ത് വേമ്പനാട്ട് കായൽ തീരത്താണ് മണപ്പുറം ജെട്ടിയും ജങ്കാർ സർവീസും പ്രവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ ചെമ്മനാഗിരി പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ജലഗതാഗത മാർഗമാണിത്. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് സർവീസ് നടത്തുന്നത്. എന്നാൽ ഒരു ജങ്കാറിൽ സുരക്ഷിതമായി ഉൾക്കൊള്ളാവുന്നതിലധികം യാത്രക്കാരുമായാണ് പലപ്പോഴും സർവീസ് നടത്തുന്നതെന്നാണ് പരാതി. സമീപത്തെ മാക്കേക്കടവ് നേരേക്കടവ് ജങ്കാർ സർവീസുകൾ നിർത്തലാക്കിയതോടെ യാത്രക്കാരുടെ തിരക്ക് ഗണ്യമായി വർദ്ധിച്ചതായും നാട്ടുകാർ പറയുന്നു. നേരത്തെ 2 ജങ്കാറുകൾ സർവീസ് നടത്തിയിരുന്ന ഈ റൂട്ടിൽ നിലവിൽ 1 എണ്ണം മാത്രമാണ് സർവീസ് നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ആവശ്യമായ രീതിയിൽ സർവീസ് ക്രമീകരിക്കാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷിംഗ് ഗ്യാപ്പുകളിലും മുട്ടച്ചാള സുലഭമായി ലഭിക്കുമ്പോഴും എറണാകുളം ജില്ലാ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചെല്ലാനം ഹാർബറിൽ പേരിന് പോലും ചാള ലഭിക്കുന്നില്ലെന്ന് വാർത്തകൾ. കഴിഞ്ഞ 1 മാസമായി ആലപ്പുഴ, ചെത്തി, അർത്തുങ്കൽ ഹാർബറുകളിൽ നിന്ന് കടലിൽ പോയ വള്ളങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ചാള ലഭിക്കുന്നുണ്ട്. ഇതോടെ ചെല്ലാനം ഹാർബറിൽ നിന്ന് മത്സ്യമെടുത്തിരുന്ന ചെറുകിട കച്ചവടക്കാർ അടക്കമുള്ളവർ ആലപ്പുഴയിലെ ഹാർബറുകളിൽ നിന്നാണ് ഇപ്പോൾ മത്സ്യമെടുക്കുന്നത്. ചെല്ലാനം ഹാർബറിൽ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യമെടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണ്. പൊടിമീനും നത്തോലിയുമാണ് ഇപ്പോൾ ചെല്ലാനം ഹാർബറിൽ ലഭിക്കുന്നത്. ആദ്യമൊക്കെ നല്ല രീതിയിൽ ലഭിച്ചിരുന്ന നത്തോലിയുടെ ലഭ്യത കുറഞ്ഞു. വളം, മീൻതീറ്റ ഉൽപാദനശാലകളിലേക്ക് മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെല്ലാനം ഹാർബറിലേക്ക് എത്തുന്നത്. മഴക്കാലത്തിന് ശേഷമുള്ള സീസണിൽ മുട്ടച്ചാള സുലഭമായി ലഭിച്ചിരുന്ന ഹാർബറാണിത്. മത്സ്യ ലഭ്യത കുറഞ്ഞതും മതിയായ വില ലഭിക്കാത്തതും ചെല്ലാനം ഹാർബർ കേന്ദ്രീകരിച്ച് ജോലിയെടുക്കുന്ന 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ തൊഴിലാളികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഓൺലൈൻ പണമിടപാടുകളുടെ മറവിൽ വ്യാജ ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് കാണിച്ച് വെള്ളി ആഭരണശാലയിൽ നിന്ന് 16,000 രൂപയുടെ ആഭരണങ്ങൾ തട്ടിയെടുത്തു. ലിപ്സി സിൽവർ പാലസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. മാന്യമായ വേഷം ധരിച്ചെത്തിയ യുവാവാണ് തട്ടിപ്പിന് പിന്നിൽ. കടയിൽ നിന്ന് 16,000 രൂപയുടെ വെള്ളി ആഭരണങ്ങൾ തെരഞ്ഞെടുത്ത ശേഷം പണം ഗൂഗിൾ പേ വഴി അയച്ചതായി മൊബൈൽ ഫോൺ സ്ക്രീൻ കാണിച്ചാണ് ഇയാൾ സ്ഥാപന ഉടമയെ വിശ്വസിപ്പിച്ചത്. യുവാവിന്റെ മാന്യമായ പെരുമാറ്റമായിരുന്നതിനാൽ തട്ടിപ്പാണെന്ന് ഉടമ സംശയിച്ചതുമില്ല. പിന്നീടാണ് അക്കൌണ്ടിൽ പണം എത്തിയിട്ടില്ലെന്ന് വ്യക്തമായത്. തട്ടിപ്പ് നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ഏലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 500 മീറ്റർ മാത്രം അകലെയുള്ള ഇലഞ്ഞിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ 15 ദിവസത്തിനിടെ 5-ാമത്തെ മോഷണവും നടന്നു. ശിവക്ഷേത്രത്തിലെ അനന്തന്റെ പ്രതിഷ്ഠയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വിളക്കാണ് വെള്ളിയാഴ്ച മോഷ്ടിച്ചത്. ആദ്യത്തെ 2 മോഷണങ്ങളിൽ 15 വിളക്കുകളും 3-ാമത്തെ മോഷണത്തിൽ 4 ചെമ്പുകുടങ്ങളും പോണിയും കള്ളൻ കൊണ്ടുപോയി. 4-ാമത്തെ പ്രാവശ്യം ശ്രീകോവിലിന് മുന്നിലെ 10 കിലോഗ്രാം ഭാരമുള്ള ഓട്ടുമണിയാണ് മോഷ്ടിച്ചത്. ഫാക്ട് ടൌൺഷിപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ 5 വട്ടവും കയറിയത് ഒരേ കള്ളനാണെന്ന് CCTV ദൃശ്യങ്ങൾ സൂചന നൽകുന്നു. ക്ഷേത്രത്തിന്റെ മതിൽ ചാടിക്കടന്നാണ് മോഷണം. മോഷണത്തിന് ശേഷം കള്ളൻ ക്ഷേത്രത്തിന് പിറകുവശത്തെ പാടശേഖരം വഴിയാണ് രക്ഷപ്പെടുന്നതെന്നും വ്യക്തമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണം അവതാളത്തിലാണ് എന്ന് ആക്ഷേപം. നവീകരണ പ്രവർത്തനം തുടങ്ങി 3 വർഷം കഴിഞ്ഞിട്ടും പണി തീർന്നിട്ടില്ല. റോഡിന്റെ പല ഭാഗത്തും അപകടക്കുഴികളും നിർമ്മാണത്തിലെ അപാകങ്ങളും മൂലം വലയുന്നത് യാത്രക്കാരാണ്. കോലഞ്ചേരി ബ്ലോക്ക് ജംഗ്ഷന് സമീപം വളവിൽ പൈപ്പ് പൊട്ടി റോഡ് പൊളിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതുമൂലം ഇവിടെ അപകടങ്ങൾ പതിവാണ്. 400 മീറ്റർ മാത്രമാണ് ഇവിടെ ടാറിംഗ് പൂർത്തിയാകാതെ അപകടമുണ്ടാക്കുന്നത്. റോഡ് തകർന്നതിനാൽ പറവൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ യാത്ര ബുദ്ധിമുട്ടിലാണ് എന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. കാലവർഷത്തെ തുടർന്നുണ്ടായ കുണ്ടും കുഴികളും കൂടാതെ റോഡ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ചെയ്ത ജോലികളും മൂലം പൂർണ്ണമായി തകർന്ന റോഡിലൂടെ വലുതും ചെറുതുമായ വാഹനങ്ങൾ ഗട്ടറുകളിൽ ആടി ഉലഞ്ഞാണ് പോകുന്നത്. ഈ റോഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പുതിയ ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ പറവൂർ പാലം മുതൽ ചക്കുമരശ്ശേരി ക്ഷേത്ര നട വരെയുള്ള ഭാഗം റോഡാണെന്ന് പറയാനാകാത്ത സ്ഥിതിയിലാണ്. മൂത്തകുന്നം കവല മുതൽ കോട്ടപ്പുറം ടോൾ ബൂത്ത് വരെയുള്ള യാത്രയും ക്ലേശകരമാണ്. ഈ ഭാഗത്ത് പഴയ റോഡിലേക്ക് കയറിയാണ് പുതിയ റോഡിന്റെ പണി ഇപ്പോൾ നടന്നുവരുന്നത്. പറവൂരിൽ നിന്ന് 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്ക് പറവൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് 30 മിനിറ്റും കൊടുങ്ങല്ലൂരിൽ നിന്ന് തിരിച്ച് പറവൂർക്ക് 35 മിനിറ്റുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഗതാഗത തടസ്സം വരുമ്പോൾ 10-ഉം 15 മിനിറ്റുകൾ കൂടുതലെടുത്താണ് ഓടിയെത്തുന്നത്. അതോടെ ചില ട്രിപ്പുകൾ മുടക്കേണ്ടി വരുന്നു. നിരന്തരമായി വാഹനക്കുരുക്കും ഉണ്ടാകുന്നുണ്ട്.
നെല്ലിമറ്റം കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷന് സമീപം ജല അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡിലേക്ക് വെള്ളം ഒഴുകുന്നു.

തായി പരാതി. പൈപ്പ് പൊട്ടിയിട്ട് ആഴ്ചകളോളമായി. പൈപ്പ് പൊട്ടിയുള്ള കുടിവെള്ള ചോർച്ച കാരണം പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്നില്ല. സ്കൂൾ ജംഗ്ഷനിൽ നിന്നും നെല്ലിമറ്റം ഉപ്പുകുളം റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. നേരിമംഗലം ആവോലിച്ചാൽ പമ്പ് ഹൌസിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം ഓപ്പറ കവലയിലെ ടാങ്കിലെത്തിച്ച് അവിടെ നിന്നുമാണ് നെല്ലിമറ്റം, നെടുംപാറ, കുറുങ്കുളം, കോളനിപ്പടി, പുല്ലുകുത്തിപ്പാറ, മില്ലുംപടി ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ എത്തുന്നത്. കാക്കനാട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൽ കെട്ടിക്കിടക്കുന്നത് 100,000-ലേറെ സാമ്പിളുകളാണെന്ന് വാർത്തകൾ. കൊലപാതകം, വിഷബാധ, ലഹരി ഉൾപ്പെടെയുള്ള കേസുകളിൽ പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളിൽ ശാസ്ത്രീയ പരിശോധന നടത്തി ഫലം നൽകേണ്ടത് ഇവിടെ ഇക്കഴിഞ്ഞ ജൂലൈ 31 വരെയുള്ള കണക്കനുസരിച്ച് 39,000 കേസുകളിലായി 102,500 സാമ്പിളുകളാണ് പരിശോധന പൂർത്തിയാകാതെ കെട്ടിക്കിടക്കുന്നത്. ലാബിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ വിവരാവകാശ മറുപടിയിലാണ് വിവരങ്ങളുള്ളത്. ജീവനക്കാരുടെ കുറവും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പരിശോധനകൾ വൈകാൻ കാരണമാകുന്നു. എറണാകുളം, തൃശൂർ, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ശാസ്ത്രീയ അന്വേഷണ സാമ്പിളുകളാണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള കാക്കനാട് ലാബിലെത്തുന്നത്. പരിശോധന വൈകുന്നതോടെ ഗുരുതര കുറ്റകൃത്യങ്ങളിലെ അന്വേഷണവും വിചാരണയുമൊക്കെ നീളുകയാണ്.

0: റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയെത്തിയിരിക്കുന്നത് കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള കൊച്ചി ഡിഡാറ്റ് സെന്ററിന്റെ ഡിഡാറ്റ് പ്രൊജക്ട് കോർഡിനേറ്ററായ മിസ് സ്വപ്ന മാമാണ്.
1: നമസ്കാരം മാം.
2: നമസ്കാരം
0: മാം. എന്താണ് ഈ ഡിഡാറ്റ് പ്രൊജക്ട്?
2: 2023 ആഫ്റ്റർ കോവിഡിന് ശേഷം കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ അമിതമായിട്ടുള്ള സ്ക്രീൻ ഉപയോഗത്തിന്റെയും ഗെയിമിംഗ് അഡിക്ഷന്റെയും സോഷ്യൽ മീഡിയ യൂസേജിന്റെയും അമിതമായിട്ടുള്ള ഉപയോഗം കൂടി വരുന്ന സാഹചര്യം

0: കാര്യത്തിൽ കുട്ടികളെ എങ്ങനെ ഇത്തരത്തിലുള്ള ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഡിഡാഡ് എന്ന് പറയുന്ന പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇത് 6 ജില്ലകളിലായിരുന്നു. 2025 ഡിസംബറോട് കൂടി ബാക്കിയുള്ള ജില്ലകളിലേട്ടുകൂടെ വ്യാപിപ്പിച്ച് ഒരു സൈക്കോളജിസ്റ്റും ഒരു പ്രൊജക്ട് കോർഡിനേറ്ററും നമ്മുടെ സീനിയർ ഓഫീസറായിട്ട് വരുന്ന അസിസ്റ്റന്റ് നോഡൽ ഓഫീസറാണ് കൺസേൺഡ് ADNO DNO ഇതാണ് നമ്മുടെ ഇത് വരുന്നത്.
1: മാം, ഈ ഡിജിറ്റൽ അഡിക്ഷൻ എന്നീ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: നമ്മൾ ഡ്രഗ് അഡിക്ഷൻ നമ്മളെല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ളവർ, അതേപോലെ തന്നെ ഇപ്പൊ വളരെ ഫെമിലിയർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ അഡിക്ഷൻ. അത് എല്ലാവരും കേട്ടിരിക്കും, ഡിജിറ്റൽ അഡിക്ഷൻ എന്ന്. അഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്തിനോടുമുള്ള അമിതമായിട്ടുള്ള ആസക്തി. ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് വരുമ്പോൾ ടാബ്സ്, മൊബൈൽ ഫോൺസ്, ഗാഡ്ജറ്റ്സ് യൂസേജ്, സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വസ്തുവും അമിതമായി അതിനോട് ആസക്തി ഉണ്ടാവുകയും അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ വന്നിരിക്കുന്ന ഒരു പ്രവണതയൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ സൊല്യൂഷൻസിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഡിഡാഡിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന അവയർനെസ് ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ സർവീസസ് നമ്മൾ അവൈലബിൾ ആണ്. കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങൾ നമ്മൾ നൽകുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സ്ക്രീൻ അഡിക്ഷൻ്റെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അഡിക്ഷനാണോ, സ്ക്രീൻ അഡിക്ഷനാണോ, ഡിജിറ്റൽ അഡിക്ഷനാണോ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് അഡിക്ഷനാണോ, സോഷ്യൽ മീഡിയ അഡിക്ഷനാണോ, പോണോഗ്രഫിക് അഡിക്ഷനാണോ, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സ്കെയിലുകളുണ്ട്. അത് വെച്ച് അസസ്മെന്റ് നടത്തി മെഡിസിൻസ് പോകേണ്ട കാര്യത്തിലാണെങ്കിൽ മെഡിക്കേഷൻസ് നമ്മൾ റഫറൽ സിസ്റ്റത്തിലിട്ട് പറഞ്ഞു വിടും. അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് സേവനങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും.
1: മെമ്പർ പറഞ്ഞില്ലേ ഡിജിറ്റൽ അഡിഷൻ, അത് പലതരം, ഇപ്പോൾ സ്ക്രീൻ ടൈമിംഗ്, ഡിജിറ്റൽ അഡിഷൻ, പോണോഗ്രഫി, അങ്ങനെ. അപ്പൊ ഇതിൽ മെഡിസിൻസും അല്ലെങ്കിൽ കൗൺസിലിംഗ് അങ്ങനത്തെ ഉള്ള പ്രോസസ്സുകളിലെ ഇതിൽ ഏതൊക്കെ രീതിയിലാണ് പോവാൻ?
0: ഇതിനകത്തായിട്ട് നമ്മൾ വരുമ്പോൾ കുട്ടിയുടെ അഡിക്ഷൻ ലെവലിനെ അസസ് ചെയ്തിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 11 മണിക്കൂർ വരെയും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടി, 10 മണിക്കൂർ വരെയും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടി, അല്ലെങ്കിൽ 5, 6, 4 മണിക്കൂറുകളോളം ഫോൺ ഉപയോഗിക്കുന്ന കുട്ടി, ആ കുട്ടിയെ നമുക്ക് അഡിക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ സ്ക്രീൻ ടൈം ഏറ്റവും കൂടുതൽ ഹൈ, നമ്മുടെ ഫോണിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷനിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പലപ്പോഴും നമ്മളിത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ സെൽഫ് അവെയർ ആക്കുക, അവരെത്രത്തോളം ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളിത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ ആകെ 2 മണിക്കൂർ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴും കുട്ടികൾ നമ്മൾ സെൽഫ് അവെയർ ആക്കുന്നുണ്ട്. അവരുപയോഗിക്കുന്ന അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫോണുള്ള കുട്ടികൾ വരെ നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. അവിടെയാണ് കുട്ടികളെ സെൽഫ് അവെയർ ആക്കി നമ്മൾ ചിലപ്പോൾ അഗ്രസീവായിട്ടുള്ള കുട്ടികളുണ്ടാവും. ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകൾ, കുറേ ഗെയിംസിൽ കുട്ടികൾ അടിമപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ശരിക്കും, ഗെയിം അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പോകുമ്പോഴാണ് കുട്ടികളിൽ ശരിക്കും അഗ്രസീവ് നേച്ചർ, അനാവശ്യമായിട്ടുള്ള ഒരു ദേഷ്യം, വയലൻസ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പോട് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഡിഡാഡ് ഒരു, നമ്മൾ സൈക്കോളജിക്കൽ സർവീസസ് നടക്കുന്നു, പാരന്റൽ ലെവൽ സപ്പോർട്ട് ഉണ്ടാവണം, അതോടൊപ്പം തന്നെ മെഡിസിൻസ് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടുകൂടി, തെറാപ്പീസ് ഇതുപോലുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് വേണം നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റും.
1: മാം, ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എപ്പോ മുതലാണ് മാം?
0: ഈ ഒരു 2023 കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഫോൺ യൂസേജും ഓൺലൈൻ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ യൂസേജ് എല്ലാം വളരെയധികം കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സെന്റേഴ്സ് ഇന്നോവേറ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്.
1: മാം, ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ കുട്ടികളിനെക്കാട്ടിയും കൂടുതലും അവരുടെ പാരന്റ്സിനെ കണ്ടുവരുന്നത്, അവരുടെ അടുത്ത് എന്താ മാമിന് പറയാനുള്ളത്?
0: ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ രക്ഷകർത്താക്കളുമായി കുട്ടികളോട് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സംസാരിക്കുന്ന പാരന്റ്സ് ആയിട്ടാണ്. പാരന്റ്സ് കുട്ടി എത്രത്തോളം ഫോണിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ ഫോണായിരിക്കാം ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആക്സസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികൾ തീരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് അവർക്ക് ഫോൺ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ട് ഒരു പ്രായം കഴിഞ്ഞ്, ഒരു അഡോളസൻസ് സ്റ്റേജിലിട്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു 12 വയസ്സിന് ശേഷം കുട്ടികളെ ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുകളിലിട്ട് പാരന്റ്സ് എത്തുന്നുണ്ട്. അപ്പം നമ്മുടെ കൺട്രോളിങ് എന്ന് പറയുന്ന പാർട്ട് തുടങ്ങേണ്ടത് ചൈൽഡ്ഹുഡിൽ നിന്നാണ്, ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ഒരിക്കലും ഒരു 2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കാനേ പാടില്ല. 2 to 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സ്ക്രീൻ ടൈം 1 hour ആണ്. അതും 1 hour നമുക്ക് ആ കുട്ടികൾക്ക് നമ്മൾ സ്ക്രീൻ ടൈം കാണിക്കേണ്ട ആവശ്യം ഉണ്ടോയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം കുട്ടികൾ കളിച്ച് നടക്കേണ്ട കാലഘട്ടമാണത്. പിന്നീട് മുതിർന്ന കുട്ടികളിലേക്ക് വരുമ്പോൾ മാക്സിമം 1 മണിക്കൂറാണ് അവർക്ക് ഒരു ദിവസം അനുവദിച്ചിട്ടുള്ള സ്ക്രീൻ ടൈം. നമ്മുടെ ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് മാറി

0: കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെ, നമ്മുടെ യൂത്തിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെയാണ് നമുക്ക് മാക്സിമം സ്ക്രീൻ ടൈം. ഇവിടെ പാരന്റ്സ് എല്ലാവരും ബിസി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ കുറയുന്നുണ്ട്. അപ്പൊ അവിടെ ജോലി കഴിഞ്ഞ് വന്നാൽ പാരന്റ്സും ഫോണിലാണെങ്കിൽ സ്വാഭാവികമായും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു മറുചോദ്യം വരും, അമ്മയും അച്ഛനും ഫുൾ ടൈം ഫോണിലാണല്ലോ, പിന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഈ ഒരു ചോദ്യത്തിന്റെ അവിടെ നിന്നാണ് ഇതിന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ പാരന്റൽ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരന്റ് എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് കുട്ടികൾ മോഡൽ ചെയ്യുന്നത്. പിന്നെ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ ഏരിയാസ് വീടുകളിൽ സെറ്റ് ചെയ്യുക. പണ്ട് നമുക്ക് പവർ കട്ട് ഉണ്ടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു കാര്യമില്ല. പവർ കട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വരുന്നില്ല. എല്ലാ വീട്ടിലും ഇൻവേർട്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ, ആ ഒരു ഫ്രീ സോണിൽ എല്ലാവരുടെയും ഫോൺ ആ ഒരു സമയത്ത് മാറ്റി വെക്കുക. അല്ലെങ്കിൽ മൊബൈലാവട്ടെ, ടാബാവട്ടെ, ലാപ്ടോപ്സ് ആവട്ടെ, അതില്ലാതെ കുറച്ച് നേരം കുട്ടികളുമായിട്ട് ഒരു ഹാഫ് ആൻ അവറെങ്കിലും സമയം ചെലവഴിക്കാൻ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷനിൽ എന്തൊക്കെ എഫക്ട്സ് ആണ് ടീനേജേഴ്സ് ആണെങ്കിലും അഡൽട്സ് ആണെങ്കിലും അവർക്ക് കൂടുതൽ എന്തൊക്കെ എഫക്ട്സ് വരുന്നത്?
0: കുട്ടികളിൽ ഇത് കണ്ടുവരുന്ന പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് അവരെ ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഉറക്കമില്ലായ്മ, പഠനത്തിൽ പിന്നോക്കം പോവുക. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഈ ഫോണിൻ്റെ ഉപയോഗം കൂടിയതിന് ശേഷം ഇവർക്ക് പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, പിന്നീട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ദേഷ്യം, ഇതുപോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിൽ. പിന്നെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന സമയം ക്ഷീണം അനുഭവപ്പെടുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള താല്പര്യം കുറയുക, അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറയുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കുട്ടികളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.
1: മാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഓൺലൈൻ ഭീഷണിക്ക് ഇരയാവേണ്ടതെന്ന് അറിഞ്ഞ ഞങ്ങളുടെ ഫസ്റ്റ് ആക്ഷൻ എന്തായിരിക്കും?
0: ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ള, കുട്ടികൾ പലപ്പോഴും രക്ഷകർത്താക്കളോട് തുറന്നു പറയാനായിട്ട് ഭയപ്പെടും. കാരണം എപ്പോഴും അഡോളസൻ സ്റ്റേജിലുള്ള കുട്ടികൾക്ക് എപ്പോഴും സ്വകാര്യതകളുണ്ടാവും. പാരന്റ്സ് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സാന്ന് പറഞ്ഞാലും അവരെ ബാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ രക്ഷകർത്താക്കളോട് ഷെയർ ചെയ്യുള്ളൂ. പിന്നീട് അവർ ഷെയർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രമേ കുട്ടികൾ ഇത് ഷെയർ ചെയ്യുള്ളൂ. അത്തരത്തിൽ ഒരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടിക്ക് അമിതമായിട്ടുള്ള ആൻസൈറ്റി ആയിരിക്കാം, പേടിയായിരിക്കാം, കുട്ടി കടന്നു പോകുന്ന മാനസികാവസ്ഥ വളരെ അധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, അവിടെ നമുക്ക് പാരന്റ്സിനെ അറിയിക്കുക. ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു പക്ഷെ കുട്ടി ചെന്ന് പറയുന്നത് ഏതെങ്കിലും കുട്ടിയുടെ സുഹൃത്തുക്കളോടായിരിക്കാം. അതുവഴി ചിലപ്പോൾ സ്കൂൾ കൗൺസിലർ അറിയാം. അവിടെ ഒരു കൗൺസിലിംഗ് സേവനം, ആ കൗൺസിലിംഗ് സേവനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രക്ഷകർത്താക്കളെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലാണ് കുട്ടി ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പൊ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ സൈബർ ഓഫീസേഴ്സുമായി നമുക്ക് ടൈപ്പ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഓൺലൈൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സൈബറുകാരുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഭീഷണി ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് ഓൺലൈൻ ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ക്യാഷ് ചോദിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറയുന്നു, ഇതെല്ലാം നമുക്ക് സൈബർ റിലേറ്റഡ് സൈബർ ക്രൈംസിൽ ഉൾപ്പെടുത്തി നമുക്ക് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ കൗൺസിലിംഗ് സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യും.
1: മാം, ഇപ്പോൾ അതേപോലെ മാം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഗേൾ ചൈൽഡിന് ന്യൂഡ് ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ കിട്ടി അതിന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അതിപ്പോൾ പാരന്റ്സ് അറിഞ്ഞിട്ട് പാരന്റ്സ് ശരിക്കും എടുക്കേണ്ട ഫസ്റ്റ് ആക്ഷൻ എന്താണ്?
0: ചില പാരന്റ്സ് അത് മറച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കും, ചില പാരന്റ്സ് അത് ഓപ്പൺ അപ്പ് ചെയ്യും. അത് നമുക്ക് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കുക ഏറ്റവും ആദ്യം. പിന്നെ നമുക്ക് ചൈൽഡ് ലൈൻ സേവനങ്ങളുണ്ട്, ചൈൽഡ് ലൈൻ സേവനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് നിയറസ്റ്റ് സൈബർ പോലീസുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ പാരന്റ്സിന് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ടീവ് കൗൺസിലിംഗ് ആണ് നമ്മളോട് കൊടുക്കേണ്ടത്. നമ്മൾ മറച്ചു വെക്കുന്നത് വളരെയധികം കുറ്റകരമാണ്, ശരിക്കും പറഞ്ഞാൽ മറച്ചു വെക്കാൻ പാടില്ല. അത്തരത്തിൽ കുട്ടിയെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് കുട്ടി ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതും പരിചയമില്ലാത്ത ആളുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് തന്നെ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ കുട്ടികളുടെ അവയർനെസ് നമ്മൾ കൊടുക്കുക, പിന്നെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കുട്ടികളിലായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: ഇപ്പോ ഇതില് ഇപ്പൊ കുട്ടി ഇപ്പൊ പാരന്റിന്റെ അടുത്ത് പോയി പറഞ്ഞു, അപ്പോ പാരന്റ് സാധാരണ കേൾക്കുന്ന പാരന്റ്സ് ഇത് മാം പറഞ്ഞാൽ മറച്ചു വെക്കും, അല്ലെങ്കിൽ ആ കുട്ടിനെ നല്ലോണം അടിക്കും, അങ്ങനെ ഒരു എക്സ്ട്രീം ലെവൽ വരും. പക്ഷെ ശരിക്കും ആ പാരന്റ് ആ കുട്ടിന്റെ അടുത്ത് എന്താ പറയണ്ടത്, എന്താ ചെയ്യേണ്ടത്?
0: അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ കുട്ടികളെ, ഏതൊരു രക്ഷകർത്താക്കളായാലും ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ കുട്ടി ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ശകാരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ആത്മസമീപനം പാലിച്ച് കുട്ടി കടന്നു പോകുന്ന സാഹചര്യത്തെ മനസ്സിലാക്കി കുട്ടിയെ ചേർത്ത് നിർത്താനും, ഇത് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അച്ഛനും അമ്മയും കൂടെ ഉണ്ട്, മോളുടെ അല്ലെങ്കിൽ മോൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള

0: ഒരു അഷുറൻസ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്.
1: മാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലും കണ്ടുവരുന്ന ഏത് ഏജ് ഗ്രൂപ്പിലാണ് മാം? പിന്നെ അത് എന്തുകൊണ്ട് അങ്ങനെ?
0: ആക്ച്വലി നമ്മൾ ഒരു 3 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടികളെ എടുക്കുകയാണെങ്കിൽ കുട്ടികൾ കൂടുതലും മോഡലിങ്ങോ, പാരന്റ്സ് എന്ത് ചെയ്യുന്നു കുട്ടികൾ അത് ചെയ്യും. കാരണം ജോലി, ഞാൻ നേരത്തെ പറഞ്ഞു, അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വന്ന് ഫോൺ എടുത്തിട്ട് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫോൺ എടുത്തിട്ട് പോകും. അതേസമയം നമ്മളൊരു ക്രയോൺസും കളറിംഗ് ബുക്കും എടുത്തിട്ട് അവരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അവരും നമ്മളോടൊപ്പം കളർ ചെയ്യാനായിട്ട് ഇരിക്കും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുടെ ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ 5 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള കുട്ടികൾ സ്ക്രീൻ ടൈം ഹൈ ആണ്. അത് ഗെയിം ആണോന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ അവർ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയാസ്, ഷോർട്സ്, റീൽസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് വളരെയധികം കൂടുതലാണ്. നമ്മൾ 10 വയസ്സ് തൊട്ട് ഒരു 17 വയസ്സിലിട്ട് അല്ലെങ്കിൽ 18 വയസ്സിലിട്ട് എത്തുമ്പോൾ അത് ഗെയിംസിലേക്ക് മാറുന്നുണ്ട്. ഗെയിം അഡിക്ഷനിലേക്ക് തന്നെ വളരെയധികം. അതിന് ഫ്രീ ഫയർ, പബ്ജി ഉണ്ടായിരുന്നപ്പോൾ പബ്ജി ആയിരുന്നു. ഫ്രീ ഫയർ ഗെയിംസ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിക്കുന്നത്. അത് കുട്ടികളിലെ ഒരു വയലൻസ് നേച്ചർ ഉണ്ടാക്കാനായിട്ട് അവരുടെ മൊത്തത്തിലുള്ള മാനസികാരോഗ്യത്തെ അല്ലെങ്കിൽ ബ്രെയിനിനെ അത് സാരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ഗെയിംസ് ഉണ്ട്, പെസ്, ഫുട്ബോൾ ഗെയിംസ്, പലതരത്തിലുള്ള നമുക്ക് പോലും അറിയില്ലാത്ത കുറെ ഗെയിംസ് ഒക്കെ കുട്ടികൾ പറയുന്നുണ്ടാവും. നമ്മളിത് ചിലപ്പോൾ വന്നിട്ട് പറയും, നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണോന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഫ്രീ ഫയർ ഗെയിമിങ് ഒക്കെ ഒരു 10 വയസ്സിന് മേലായിട്ടുള്ള കുട്ടികളും ഒരു 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ യൂസേജ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസേജ്, സ്ക്രീൻ ടൈം ഹൈ ഇത്രയാണ്. ഉറക്കമില്ലാതിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, രാത്രി 2 മണിവരെ 3 മണിവരെയൊക്കെ എഴുന്നേറ്റിരുന്ന് ഇത് കാണുന്ന. ഇവിടെയൊക്കെ പാരന്റ്സിന്റെ ശ്രദ്ധയില്ലായ്മ വേണം നമ്മളിതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒരു കാര്യം.
1: മാം, ഇപ്പൊ ഈ സ്ക്രീൻ ടൈം നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അനുഭവപ്പെടേണ്ട ഒരു പ്രശ്നം എന്തായിരിക്കും മാം? ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അത് എന്തായിരിക്കും?
0: ഫിസിക്കൽ സിക്നെസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം ഹൈ ആവുമ്പോൾ നമ്മുടെ ജോയിന്റ്സിനും കഴുത്തിനും കഴുത്തിന്റെ പുറകിലുള്ള മസിൽസിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളല്ല, അത്തരത്തിലുള്ള ജോയിന്റ് പെയിൻസും കാര്യങ്ങളും. പിന്നെ നമ്മൾ കയ്യിലാണ് ഫോൺ എപ്പോഴും ഉപയോഗിക്കുന്നത്, കൈകളിൽ തരിപ്പ് പോലുള്ള അവസ്ഥ, കൈകളിൽ മരവിപ്പ് പോലുള്ള അവസ്ഥയൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാറുണ്ട്. അമിതമായിട്ടുള്ള സെറ്റിന്റെ ഉപയോഗം, കണ്ണിന്റെ കാഴ്ചകൾ, ഇതിനെല്ലാം സാരമായിട്ട് ബാധിക്കും. മെന്റൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ഉറക്കമില്ലായ്മ. ശരിക്കും ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഹോർമോൺ ഉണ്ട്, ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ ഒരു റിവാർഡ് സിസ്റ്റം ആണ്. ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാലോ, ഇങ്ങനെയൊക്കെ നമുക്ക് റിവാർഡ്സ് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്നൊരു ഹോർമോണാണ് ഡോപ്പമൈൻ എന്ന് പറയും. ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് ഈ ഗെയിംസ് കളിക്കുമ്പോഴും ലൈക്സ് കിട്ടുമ്പോഴും റിവാർഡ്സ് കിട്ടുമ്പോൾ. ഈ റിവാർഡ് സിസ്റ്റം ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഇവർ കൂടുതൽ കൂടുതൽ ഇപ്പൊ ഗെയിംസ് എടുക്കണം, ഒരു ഉദാഹരണം പറയണം, ഇപ്പൊ ഗെയിംസ് കളിക്കുന്ന ഓരോ ലെവലുണ്ട്, ഗെയിംസ് അച്ചീവ് ചെയ്യുന്ന ഓരോ ലെവലുണ്ട്. ഈ ആ ഒരു ലെവലിൽ ഇവർക്ക് കിട്ടുന്ന റിവാർഡ്സ് അടുത്തൊരു ലെവലിലിട്ട് വരുമ്പോൾ ആ റിവാർഡ് സിസ്റ്റം ഇവർക്ക് ഹൈ ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഡോപ്പമൈൻ ഹൈ ആവുകയും അറ്റ് ദ സെയിം ടൈം ഡോപ്പമൈൻ ലെവല് പെട്ടെന്ന് ക്രാഷ് ആവുകയും ചെയ്യും. കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങളിലേട്ട് കുട്ടികൾ പോകും. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഗ്രസീവ്നെസ്, ആങ്കർ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേക്ക് അവർ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ, പഠനത്തിൽ വളരെയധികം പിന്നോട്ട് പോവുക, ശ്രദ്ധയില്ലായ്മ, ADHD പോലുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയാം. ADHD എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹൈപ്പർ ആക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ്, കോൺസെൻട്രേഷൻ ഇഷ്യൂസ്, പിന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്.
1: മാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരിന്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
0: ഫസ്റ്റ് പാരന്റൽ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. പാരന്റിങ് എന്ന് പറയുന്ന ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴത്തെ പാരന്റ്സ് എല്ലാം വർക്കിംഗ് ആയതുകൊണ്ട്, ഞാൻ ഉൾപ്പെടെ വർക്കിംഗ് പാരന്റ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികൾ വീട്ടിൽ തനിച്ചായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ പോയായിരിക്കാം ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ജോലിക്ക് പോയതിന് ശേഷം ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും അവരുടെ ടേക്ക് കെയറേഴ്സ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഫോൺ ആക്സസിബിലിറ്റി ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് കൃത്യമായിട്ട് പാരന്റ്സിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ ഏറ്റവും ബേസ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് കുട്ടിയുമായി പാരന്റ്സ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടണം. നമ്മളെല്ലാവരും ബിസി ആയതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന പാരന്റ്സ് ഉണ്ട്, കണ്ടെത്താൻ പറ്റാത്ത പാരന്റ്സ് ഉണ്ട്. കുട്ടികളെപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ ഇതെങ്ങനെ മാറ്റി നിർത്താം. നമ്മൾ ഡിജിറ്റലി അഡിക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് മെഷേഴ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ദിവസം പെട്ടെന്ന് പോയിട്ട് കുട്ടി

0: നീ നാളെ തൊട്ട് നിനക്ക് ഫോൺ തരില്ല എന്ന് പറയലല്ല ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള മാർഗം. ഗ്രാജുവലി ഇത് കുറച്ച് കുറച്ച്, ഇപ്പൊ ഒരു 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന കുട്ടിയെ നമ്മൾ ടൈം ബ്രേക്ക് ചെയ്ത്, ചിലപ്പോൾ അത് ആദ്യ സമയങ്ങളിൽ ഒരു 2 മണിക്കൂർ കുറവ്, അതായത് 10 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂറിലേട്ടാക്കാം, 8 മണിക്കൂർ കുറച്ച് പിന്നീട് ഒരു 3 മണിക്കൂറിലേട്ടാക്കാം. അങ്ങനെ നമ്മൾ ഗ്രാജുവലി കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ നമുക്ക് ഈ ഫോൺ അഡിക്ഷന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് അഡിക്ഷന്റെ കേസിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതർ ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇവര് 2 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഫോൺ കിട്ടാതെ ആകുമ്പോൾ ആ കുട്ടിയുടെ ആ ടൈം ഫ്രീ ആയിട്ടിരിക്കണം. ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്കുണ്ട്, പഠിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം കുട്ടികൾക്കുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഈ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം പഠനത്തോടുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക. അത് വളരെ കുട്ടികളെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കളിക്കാൻ വിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നമുക്ക് ഇറക്കി വിടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും നമ്മുടെ വീടിന്റെ ചുറ്റുപാട്, വളരെ അടുത്ത ചുറ്റുപാടുകളിൽ കളിക്കാൻ അവർക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇനിയിപ്പോൾ അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സൗകര്യം ഉണ്ടെങ്കിൽ പാരന്റ്സ് ഈവനിങ് കുറച്ച് നേരം അവരുടെ കൂടെ ഷട്ടിലോ എന്താവോ കുട്ടികളുടെ കൂടെ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ പാരന്റ്സും കൂടെ ഇൻവോൾവ് ആവണം. നമ്മളിത് ഒഴിവാക്കുക ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസും കൂടെ നമ്മൾ കുട്ടിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, കുട്ടികളിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കണം.
1: മാം, ഇപ്പൊ ഈ ഡിജിറ്റൽ അഡിക്ഷന് പൂർണ്ണമായിട്ടും നമുക്ക് മാറാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പൊ 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന ഒരു കുട്ടി അതിന് നല്ലൊരു രീതിയിൽ നല്ലൊരു പെർസെന്റേജോളം യൂസേജ് കുറയാൻ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കുട്ടിയെ കുട്ടികളിലുള്ള ശ്രദ്ധയും നിയന്ത്രണവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അത് പൂർണ്ണമായും കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിതിനെ പൂർണ്ണമായിട്ടും കുട്ടികളിൽ നിന്ന് പിടിച്ചു പറിച്ച് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ഇതിന്റെ പ്രോപ്പർ മാനേജ്മെന്റ്, പ്രോപ്പർ യൂസേജ് അവരെ മനസ്സിലാക്കി കൊടുക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്.
1: മാം, ഇപ്പൊ കുട്ടികൾ ഫോളോ ചെയ്യേണ്ട സൈബർ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്?
0: നമ്മള് സൈബർ സേഫ്റ്റി റൂൾസിലേട്ട് വരുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ദയവായി ഫോൺ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. കുട്ടിക്ക് ഫോണിന്റെ ഉപയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ ഫോൺ കുട്ടി ഉപയോഗിക്കട്ടെ. പിന്നീട് ചെയ്യേണ്ട, ഇവർക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള അക്കൗണ്ടുകളും കാര്യങ്ങളും, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് പ്ലാറ്റ്ഫോമിൽ ഇവർ ആക്റ്റീവ് ആയിരിക്കും. കൂടുതലും ആളുകൾ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ഔട്ട്ഡേറ്റഡ് ആയി, ഇപ്പോൾ അപ്പൂപ്പന്മാരുടെ എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് പ്രോപ്പറായിട്ടൊരു പാസ്വേഡ്, അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്, ഈ പാസ്വേഡ് പാരന്റ്സ് അറിഞ്ഞിരിക്കണം. അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോണിൽ നിന്നാണ് ഇത് ആക്സസ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ പാസ്വേഡ് അറിഞ്ഞിരിക്കുക എന്നുള്ള അവരെയും കൂടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്ക് അച്ഛനും അമ്മയും അറിയാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല, അറ്റ്ലീസ്റ്റ് 18 വയസ്സ് വരെയെങ്കിലും. അതുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്. കുട്ടികളുടെ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള അവകാശവും ഉത്തരവാദിത്വവും പാരന്റ്സിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു പാസ്വേഡ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക. പിന്നീട് ചെയ്യേണ്ട കാര്യം, അൺനെസസറി ആയിട്ടുള്ള ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് പൊതുവെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക, ഒരു ചാറ്റ്സ് പോവാതിരിക്കുക, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒരു ശ്രദ്ധ ഉണ്ടായാൽ നല്ലതായിരിക്കും.
1: മാം, ഇപ്പോൾ ഈ ഡിഡാറ്റ് പ്രൊജക്ട് തുടങ്ങിയിട്ട് ശേഷം എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ സ്റ്റോറീസ് അങ്ങനെ ഉണ്ടോ? മാം,
0: തീർച്ചയായിട്ടും നമുക്ക് മെമ്മറബിൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. കുട്ടികൾ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കേസസ് ഉണ്ട്. പാരന്റ്സ് അത് വളരെയധികം നമ്മുടെ കേരള പോലീസിന്റെ പേജിലൊക്കെ അത് മെൻഷൻ ചെയ്തൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ വളരെ ഭംഗിയായിട്ട് പാരന്റൽ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഇപ്പൊ ഒരു കുട്ടി ഡിജിറ്റൽ അഡിക്ഷൻ ഉള്ള ഒരു കുട്ടി അവരുടെ സുഹൃത്തോ അല്ലെങ്കിൽ അധ്യാപകർക്കോ അറിഞ്ഞു ഇങ്ങനെ ഡിജിറ്റൽ അഡിക്ഷൻ ആണ്, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഡിഡാഡിക്ക് എങ്ങനെ എത്താൻ പറ്റും? മാം,
0: നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ചിരി എന്ന് പറയും. ചിരിയുടെ പ്രത്യേകത 24/7 വർക്കിംഗ് ആണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കുട്ടികൾക്ക് അതിലേക്ക് വിളിക്കാം. ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം, 9497900200. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും, കോൺഫിഡൻഷ്യൽ ആയിരിക്കും ഈ കേസ്, നമ്മൾ ആര് വിളിച്ചു എന്തിനു വിളിച്ചു ഇതൊന്നും അവിടെ ചോദിക്കുന്നില്ല. പാരന്റ്സിന് വിളിക്കാം, അധ്യാപകർക്ക് വിളിക്കാം, ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് വിളിച്ച് പറയാം. ഈ ഒരു സംവിധാനം നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. നമ്മൾ

0: ഉള്ള സ്റ്റേറ്റിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് അതാത് ഡിജിറ്റൽ ഡിഅഡിക്ഷൻ സെന്റേഴ്സ്, 14 ജില്ലകളിലെയും ഡിജിറ്റൽ ഡിഅഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഏത് ജില്ലയിൽ നിന്നാണോ ഈ കോള് വന്നത്, ആ കൺസേൺഡ് ഡിസ്ട്രിക്റ്റിലിട്ട് ഈ കോളിന്റെ ഡീറ്റെയിൽസും ത്രൂ വാട്സപ്പ് നമുക്ക് മെസ്സേജ് ചെയ്തു തരും. നമ്മൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊച്ചി ഡിഡാഡിന് ഒരു നമ്പറുണ്ട്, 9497975400. നമ്പർ ഒന്നുകൂടെ പറയാം, 9497975400 ആണ് കൊച്ചി ഡിഡാഡിന്റെ നമ്പർ. നമുക്ക് കൊച്ചി സിറ്റിയിലുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡയറക്റ്റ് ഡിഡാഡ് സെന്ററിലായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: മാം, ഇപ്പൊ ഈ പ്രൊജക്ടിലൂടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്?
0: നമുക്കിപ്പോൾ മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു 14 to 18 വയസ്സുള്ള കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ സിവിയർ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പലരും കൗൺസിലിംഗിനായിട്ട് സെന്ററിലേക്ക് വരാനായിട്ട് ഒരു താല്പര്യമില്ലാത്തവരാണ്. അവരെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. തീരെ ചെറിയ കുട്ടികളല്ലാത്തതുകൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് വീടുകളിൽ വിസിറ്റ് ഇല്ല. ആക്ച്വലി നമുക്കൊരു നമ്മുടെ സർവീസസ് കൊടുക്കണമെങ്കിൽ ടെലികൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ കുട്ടി ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായും കുട്ടിയെ നേരിട്ട് കണ്ട് അസസ് ചെയ്താലാണ് നമുക്കതിന് പ്രോപ്പർ ഒരു ഗൈഡൻസ് നമുക്ക് പാരന്റ്സിനാണെങ്കിലും കുട്ടിക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കുട്ടികൾ വരാൻ വിസമ്മതിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അതിനെ മറികടക്കാനായിട്ട് പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്.
1: മാം, ഈ പ്രൊജക്ടിൽ വരാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു?
0: തീർച്ചയായിട്ടും നല്ലൊരു പ്രൊജക്റ്റാണ്. കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ചത് സോഷ്യൽ വർക്കാണ്, MSW ആണ് എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പൊ നമുക്ക് എപ്പോഴും സമൂഹത്തോട് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ചുറ്റുമുള്ള കുട്ടികളെ, നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഭാവി തലമുറയെ ചേർത്ത് നിർത്തുക, നല്ല രീതിയിലായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളെ ഓരോ വ്യക്തിക്കും ഉണ്ടാവേണ്ട ഓരോ ഉത്തരവാദിത്തങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തന്നെയാണ് എപ്പോഴും താല്പര്യപ്പെടുന്നത്. നമുക്ക് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ബോധവൽക്കരണ ക്ലാസ്സുകൾ, കൗൺസിലിംഗ് സേവനങ്ങൾ, അതോടൊപ്പം തന്നെ പാരന്റൽ അവയർനെസ് സെഷൻസ്, പിന്നെ സൈബർ സേഫ്റ്റി, സൈബർ സെക്യൂരിറ്റി അവയർനെസ് ക്ലാസ്സുകൾ, ഇതെല്ലാം കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു പങ്കാണ് കുട്ടികളെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്രൈംസിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ സഹായിക്കുന്നത്.
2: കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള ഡിഡാറ്റ് പ്രൊജക്ടിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദമായി പറഞ്ഞുതന്ന മിസ് സ്വപ്ന മാമിന് എന്റെ പേരിലും റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കളുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
2: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മൂടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

എല്ലാവർക്കും അധ്യാപക ദിനത്തിന്റെ സ്നേഹാശംസകൾ. ഞാൻ സിസ്റ്റർ സുചിത, സെന്റ് തെരേസസ് കോളേജിലെ സോഷ്യോളജി വിഭാഗം അധ്യാപികയാണ്. പഴയകാല ഓർമ്മകളെ എന്നും സന്തോഷത്തോടെ ഉള്ളിൽ നിറക്കുകയും പഴമയെ പുതിയ കാലത്തിലേക്ക് പുനഃസൃഷ്ടിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമ്മുടെ പഴയ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് നമുക്ക് ഒന്ന് ഓർക്കാം. ഗുരുകുല സമ്പ്രദായം നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. ശിഷ്യന്മാർ ഗുരുവിനോടൊത്ത് താമസിച്ച് വിദ്യാഭ്യാസിച്ചിരുന്ന സമ്പ്രദായം. ഒരു ഗുരുവിനെ സംബന്ധിച്ച് വിദ്യാലയത്തിൻ്റെയോ കലാലയത്തിൻ്റെയോ നാല് ചുവരുകൾക്കുള്ളിലെ ഇടമായിരുന്നില്ല അവൻ്റെ അധ്യാപന ഭൂമിക. വഴിയോരങ്ങളും കച്ചവട സ്ഥലവും കുളവും കടവുകളും കുന്നിൻ ചെരുവുകളുമൊക്കെ അവൻ്റെ അധ്യാപന കേന്ദ്രങ്ങളായിരുന്നു. പ്രകൃതിയും മനുഷ്യനും പക്ഷിമൃഗാദികളുമൊക്കെ ഗുരുക്കന്മാർ പഠന ഉപകരണവും അല്ലെങ്കിൽ പഠന ഉപാധികളൊക്കെ ആക്കി മാറ്റി. യഥാർത്ഥത്തിൽ ഗുരു ശിഷ്യനോട് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നത്. ഗുരുവിൻ്റെ ജീവിത രീതികളും സമീപനങ്ങളുമെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് ശിഷ്യൻ അത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയായിരുന്നു ഗുരുകുല സമ്പ്രദായം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിദ്യാർത്ഥിയുടെ സിലബസ് എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ജീവിതം തന്നെയായിരുന്നു. ഇന്ന് നാം അധ്യാപക ദിനം ആചരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അധ്യാപകർ ഓർത്തിരിക്കേണ്ട കാര്യം കേവലം ഒരു പാഠപുസ്തകം വിവരിക്കുകയോ വ്യാഖ്യാനിക്കുകയോ അല്ല ഒരു അധ്യാപകന്റെ ധർമ്മം. സ്വയം ഒരു പാഠപുസ്തകമായി മാറാൻ അധ്യാപകർക്ക് കഴിയണം. ഇന്ന് ആരാണ് ഏറ്റവും മികച്ച അധ്യാപകനെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മുഖമാണ്. ഗാന്ധിജി ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ പഠിപ്പിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം പ്രസിദ്ധമാണ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. സത്യത്തിൽ അദ്ദേഹം പകർന്നു നൽകിയ ഏറ്റവും വലിയ പാഠം അതായിരുന്നു, സ്വന്തം ജീവിതം സന്ദേശമാക്കി മാറ്റി.

അധ്യാപകന്റെ ജീവിതത്തിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുമ്പോഴാണ് പഠനം എളുപ്പമാവുന്നത്. ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോകുന്നത് എൻ്റെ തന്നെ പഠനകാലമാണ്. ഒരു പള്ളിക്കൂടത്തിൽ പഠിച്ച എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന മിക്കവർക്കും തന്നെ ബുദ്ധിമുട്ടായി തോന്നിയിരുന്ന ഒരു സബ്ജക്റ്റായിരുന്നു ഹിന്ദി. പക്ഷേ എനിക്കെന്തും ഹിന്ദിയോട് വളരെ താല്പര്യവും അതിൽ മികവും കാണിക്കുവാൻ സാധിച്ചിരുന്നു. അതിലൊക്കെ എപ്പോഴും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നത് എൻ്റെ ഹിന്ദി അധ്യാപികയാണ്, ലീല ടീച്ചർ. ഒരു പക്ഷേ ടീച്ചറിൻ്റെ സമീപനവും സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെയാണ് അതിൻ്റെ പിന്നിലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ, ഇപ്പം നിങ്ങളോട് ഓരോരുത്തരോടും ചെന്നതിനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അധ്യാപകനെ, നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു അധ്യാപകനെ കുറിച്ച് ചോദിച്ചാൽ, ഏറ്റവും നന്നായിട്ട് ക്ലാസ് എടുത്ത ഒരു അധ്യാപകൻ്റെ പേര് ആയിരിക്കില്ല നിങ്ങൾ ആരും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ പെരുമാറിയ, പ്രതിസന്ധിയിൽ കൂടെ നിന്ന അധ്യാപകനെയായിരിക്കും ഏറ്റവും നല്ല അധ്യാപകനായിട്ട് നാം ഓരോരുത്തരും ഓർത്തെടുക്കുന്നത്. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ അനുകമ്പയോടും സ്നേഹത്തോടും കരുതുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന ഏത് വിഷയവും അവർക്ക് ലളിതമായിരിക്കും, അത് ഹൃദ്യമായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇന്ന് നാം ഓരോരുത്തരും ലോകം മുഴുവനും കോവിഡ് ഭീതിയുടെയും ആശങ്കയുടെയും കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണെന്ന് ഏറ്റവും അടുത്തറിയേണ്ടവരാണ് അധ്യാപകർ. നമുക്കറിയാം, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പഠനം, അവരുടെ കുടുംബ സാഹചര്യം, സാമ്പത്തിക പ്രശ്നങ്ങൾ, കടുത്ത മാനസിക സമ്മർദ്ദം, ലൈംഗിക പീഡനങ്ങൾ എന്നിങ്ങനെ വിഭിന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന വിദ്യാർത്ഥികളാണ് ഓരോരുത്തരുടെയും മുന്നിൽ ക്ലാസ് മുറിയിലിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവരെ കരുതലോടെ ചേർത്ത് പിടിക്കുവാനും അവരെ ശ്രവിക്കാനും അവർക്കായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനുമൊക്കെ അധ്യാപകരായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കേവലം ഒരു അറിവ് പകരുന്ന ഒരാൾ എന്നതിനേക്കാൾ ഉപരി ഒരു ചങ്ങാതിയായി കൂടെ ആയിരിക്കാനും അവരോടൊപ്പം നടക്കാനും അവർക്കൊപ്പം നിന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തി നടത്താൻ എല്ലാ അധ്യാപകർക്കും സാധിക്കട്ടെ. ഈ ദിനത്തിൽ എൻ്റെ ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെയാണ്. പ്രപഞ്ചം മുഴുവനും ഒരു കലാലയവും പ്രപഞ്ചത്തിൽ നിന്നും നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും നാം ഒത്തിരിയേറെ കാര്യങ്ങൾ ദിനവും പഠിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്വന്തം ജീവിതത്തെ ഒരു സന്ദേശമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ അധ്യാപനം നമുക്ക് തുടരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും അധ്യാപക ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.
1: റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് മൈക്കിൾ ജോ ഫ്രാൻസിസ്. ഞാൻ തോപ്പുംപടി സ്വദേശിയാണ്. ഞാൻ ബേസിക്കലി ഒരു ഡ്രമ്മറാണ്. അതോടൊപ്പം ഞാൻ 17 ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യും. ഞാനിപ്പോൾ സേക്രഡ് ഹാർട്ട് കോളേജിൽ PG ചെയ്യുന്നു, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ കുഞ്ഞിലെ ഇങ്ങനെ ടേബിളിലും ചെയറിലും പ്ലേറ്റ്സിലും ഇങ്ങനെ ഡ്രമ്മ് ചെയ്യുന്നു. അപ്പം എൻ്റെ പാരൻസും പപ്പ അമ്മ രണ്ടുപേരും എപ്പോഴും നോട്ടീസ് ചെയ്യും. അമ്മക്ക് എപ്പോഴും ഡിസ്റ്റർബൻസ് ആയിരുന്നു, എന്നാലും പപ്പ എപ്പോഴും നോട്ടീസ് ചെയ്യും. പപ്പ ശ്രദ്ധിച്ച് ലാസ്റ്റ് അഫ്സൽ എന്ന് പറഞ്ഞ പ്ലേ ബാക്ക് സിംഗറിൻ്റെ ചേട്ടനായ ഷക്കീർ എന്ന സാറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. സാറ് വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 7 വയസ്സായിരുന്നു. അപ്പോൾ സാറ് വന്നിട്ട് ആദ്യം എന്നെ കണ്ടപ്പോൾ കുഞ്ഞായതുകൊണ്ട് പഠിപ്പിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തീരെ കുഞ്ഞല്ലേ. അപ്പോൾ സാറ് പിന്നെ പപ്പ പറഞ്ഞു നമുക്ക് നോക്കാം, സാറിന് നോക്ക്, അവന് കഴിവുണ്ടോ എന്ന് നോക്ക്, അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് എന്തെങ്കിലും പ്ലേ ചെയ്യുമെന്ന് സാറ് ചോദിച്ച്. അപ്പോൾ അവിടെ ഒരു നാടോടികളുടെ ഒരു ചെണ്ട ഉണ്ടായിരുന്നു, സാറപ്പോൾ അത് പ്ലേ ചെയ്തോന്ന് പറഞ്ഞ്. അങ്ങനെ അത് പ്ലേ ചെയ്തപ്പോൾ സാറിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാർ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. സാറ് എന്നിട്ട് പറഞ്ഞു ഞാൻ ഉറപ്പായിട്ട് ഇവനെ പഠിപ്പിക്കാം, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, നാളെ തന്നെ ഡ്രംസ് വാങ്ങിച്ചു എന്ന് സാറ് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം പപ്പ ജിംബാവോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലെ ഡ്രംസ് വാങ്ങിച്ചു. ആ ഡ്രംസ് വീട്ടിൽ കൊണ്ടുവന്നു, സാറ് ക്ലാസ് തുടങ്ങി. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡ്രംസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു. അങ്ങനെ പോയി. പിന്നെ കുറേ കാലത്തിന് ശേഷം സാർ യേശുദാസിൻ്റെ കൂടെ പെർക്കഷനിസ്റ്റ് ആയിരുന്നു. സാർ അങ്ങനെ തിരക്കായതുകൊണ്ടും ദുബായിൽ പോകാനും കുറേ ഷോസ് ഉള്ളതുകൊണ്ടും സാറിന് പഠിപ്പിക്കാൻ പറ്റില്ല, തിരക്കാണെന്ന് പറഞ്ഞ് സാറ് പറഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് അപ്രോച്ച് ചെയ്തു. കലാബോ എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്രോച്ച് ചെയ്തു. അവിടെ പോയിട്ട് ഡ്രംസ് ഒരു 2 കൊല്ലം ഇങ്ങനെ അവിടെ അഭ്യസിച്ചു, പഠിച്ചു. പിന്നെ അവിടെ നിന്ന് മാറി പിന്നെ കുറെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി, CAC, പിന്നെ അങ്ങനെ കുറെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി, മാത്യു ജാം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെയൊക്കെ പോയി പഠിച്ചു. പിന്നെ സ്ലോലി വേറൊരു സാർ എൽഡ്രോ എന്ന് പറഞ്ഞ സാറിനെ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പഠിച്ച് വന്നപ്പോൾ എനിക്കൊരു കേബിൾ ചാനലിൽ പെർഫോം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നു. അന്ന് എനിക്കൊരു 80 പീസ് ഡ്രംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചാനൽ വിളിച്ചു, അവിടെ കേബിൾ ചാനലിൽ അവിടെ പ്ലേ ചെയ്തു. അപ്പോൾ അവിടെ അർജുനൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടായിരുന്നു, മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു, വൺ ഓഫ് ദ ഗ്രേറ്റ് ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സ്. അപ്പോൾ സാറ് വന്നു, സാറ് എൻ്റെ പെർഫോമൻസ് കണ്ടു, സാറിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. സാറ് പറഞ്ഞു പഠിത്തവും ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം. അതൊരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിരുന്നു. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്ലേ ചെയ്യാൻ പോണത് ഒരു ഡ്രംസോളോ ആണ്, ഞാൻ തന്നെ കമ്പോസ് ചെയ്തത്.

എന്റെ ഫസ്റ്റ് ഔട്ട്ഡോർ പെർഫോമൻസ് ഒരു ഓഫണേജിലായിരുന്നു, സ്നേഹഭവൻ എന്ന് പറഞ്ഞൊരു ഓഫണേജിലായിരുന്നു. അവിടുത്തെ പിള്ളേരെ ഈ കെ സി വി എന്ന കേബിൾ ചാനൽ വന്നപ്പോ അവിടെ ഒന്ന് വരുമോ, ഒന്ന് കുട്ടികളുടെ അടുത്ത് പെർഫോം ചെയ്യുമോ, കാണിച്ചു എന്ന് പറഞ്ഞപ്പോ ഓക്കെ പോയി. പിള്ളേരുടെ കൂടെ ഒന്ന് വായിച്ചു, അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അവരെല്ലാവരും ഭയങ്കര ഹഗ് ചെയ്തു. അപ്പൊ അത് നല്ലൊരു മെമ്മറി ആയിരുന്നു ലൈഫില്. പിന്നെ അങ്ങനെ കരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ചാനലിന്റെ ലോഞ്ചിങ് നടന്നത് ലേം റീഡിലിനെ വെച്ചായിരുന്നു. അപ്പൊ അവിടെ എനിക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നു ഗസ്റ്റുകൾ വരുമ്പോ ആദ്യം ഒരു ഡ്രം ഷോ പെർഫോം ചെയ്യാൻ. അപ്പൊ അന്നത്തെ ചീഫ് ഗസ്റ്റ് മമ്മൂട്ടി ആയിരുന്നു. അപ്പൊ അന്ന് ഈ ലോഞ്ചിൽ ഡ്രം ഷോളോ പെർഫോം ചെയ്തു. അതായിരുന്നു എന്റെ ഫസ്റ്റ് ഷോ. പിന്നെ അതിനുശേഷം ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം പിന്നെയും വേറൊരു കോൾ വന്നു, ചെന്നൈയിലും മഴവിൽ മനോരമ ലോഞ്ച് ഉണ്ട്, അപ്പൊ മൈക്കിളുടെ ഒരു പ്രോഗ്രാം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് കേരള വിട്ട് പോണത്, ചെന്നൈയിലായിരുന്നു പ്രോഗ്രാം. ചെന്നൈ പോയി അവിടുത്തെ ഇതും പെർഫോം ചെയ്തു. പിന്നെ കുറെ കാലത്തിന് ശേഷം ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ ഫിഫ്ത്തിൽ പഠിക്കുമ്പോ എനിക്ക് മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമ ഉണ്ടായി ഫേസ് ടു ഫേസ്. ആ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിൽ പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടി. അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ മമ്മൂക്ക, റോമ അങ്ങനെ കുറെ ആക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം മമ്മൂട്ടി സാറായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്തുകൊണ്ട് സാറിന്റെ അടുത്ത് പരിചയപ്പെട്ടപ്പോൾ സാറ് പറഞ്ഞു ഇവൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എനിക്ക് ഇവൻ അറിയാം, ഞാൻ ഇവന്റെ പ്രോഗ്രാംസ് എല്ലാം കണ്ടിട്ടുണ്ട്. അതെനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഞാൻ പെർഫോം ചെയ്യാൻ പോണത് ഡ്രംസില ഒരു വേറൊരു കമ്പോസിഷനാണ്, നമുക്കത് കേൾക്കാം.

പിന്നെ അങ്ങനെ ഡ്രംസ് പഠിച്ചു, പല സ്ഥലങ്ങളിൽ പോയി. പിന്നെ വൺ ഓഫ് ദി ഗ്രേറ്റ് ഡ്രമ്മേഴ്സ് ജോബോയ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. വേൾഡ് വൈഡിലി മോഡേൺ ഡ്രമ്മിംഗിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രമ്മേഴ്സ് കേരളത്തിലെ ഈ സാറാണ് ജോബോയ് മാസ്റ്റർ. അപ്പൊ ആ സാറാണ് കേരളത്തിൽ ഡ്രംസ് ബേസിക്കലി മോഡേൺ ആയിട്ട് കൊണ്ടുവന്നത്. ആ സാറിന്റെ അടുത്ത് ട്രിവാൻഡ്രം വരെ പോയി ഒരു റൂമിന്റെ ഉള്ളിൽ ഒരു 24 hours ക്ലാസ് ആയിട്ട് ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് കുറെ ജോണേഴ്സ് ലൈക്ക് ലാറ്റിൻ, സാംബ, ബോസ്നോവ അങ്ങനത്തെ കുറെ ജോണർ ഡ്രമ്മിങ് പഠിച്ചു. അങ്ങനെ പഠിച്ച് ഡ്രമ്മിങ്ങിൽ അത്യാവശ്യം ഒരു ടെക്നിക്കൽ സൈഡ് നോളജ് വന്നു. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി സാറിന്റെ കീഴെ കുറെ കാലം നിന്നു. സാറായിട്ടൊരു കമ്പനി ആയി. അതിന്റെ കൂടെ തന്നെ ഓരോ സ്റ്റേജ് ഷോസ് പോയി പോയി പോയി ഇങ്ങനെ പോയി. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, 10th വരെ ഞാൻ ഗ്രിഗോറിയം പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. ഗ്രിഗോറിയം പബ്ലിക് സ്കൂൾ എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ഒരു ഫാമിലി പ്ലേസ് ആയിരുന്നു. കാരണം 12 years ഞാൻ അവിടെയാണ് പഠിച്ചത്. അവിടെ ഒരു മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഞാൻ 10th പഠിക്കുമ്പോ അവിടുത്തെ ഒരു ആനുവൽ ഡേ സൺഡേ നടത്താൻ വെച്ചിരുന്ന ആനുവൽ ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് സാറ്റർഡേ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ആനുവൽ ഡേ സാറ്റർഡേയിലോട്ട് എന്തൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ടും സ്കൂളിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നുകൊണ്ടും ഞാൻ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വേണ്ടി ആ സ്കൂള് ആനുവൽ ഡേ വെള്ളിയാഴ്ചത്തിലോട്ട് മാറ്റിവെച്ചു. അപ്പം എനിക്ക് മനസ്സിലായി എത്രമാത്രം ആ സ്കൂൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗ്രോത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 10th കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അവിടെയുള്ള ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര ക്വാളിറ്റി ഉള്ള ആർട്ടിസ്റ്റുകളാണ്.

അന്നും കുറേ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. ഇത് ശരിക്കും എൻ്റെ കരിയർ ഗ്രോത്ത് ശരിക്കും മാറിയത് അപ്പോഴാണ്. കാരണം നമ്മുടെ സറൗണ്ടിങ്സ് അത്യാവശ്യം ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബേസിക്കലി നമ്മളും മാറും. അപ്പം ഇവരുടെ കൂടെ എൻ്റെ ബാൻഡ്മേറ്റ്സ് എല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ശരിക്കും എൻ്റെ കഴിവും മാറി. ഞാൻ ശരിക്കും ടെക്നിക്കലി ഗ്രോത്തായി. ഞാൻ ഒരുപാട് സോങ്സും ഒരുപാട് ഡ്രീം തിയേറ്റർ എന്നുള്ള ബാൻഡിലെ സോങ്സ് ഒക്കെ റെഫർ ചെയ്തു, അങ്ങനെ വായിച്ചു. അങ്ങനെ ഒരുപാട് പ്ലേയിങ് മാറിയിട്ടുണ്ട്. പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ മറക്കാൻ പറ്റാത്ത ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റി സ്കൂൾ കലോത്സവം ഉണ്ടായിരുന്നു. സ്കൂൾ കലോത്സവം എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഡ്രംസിൻ്റെ. അപ്പം ഞാൻ ആദ്യമായിട്ട് പോയി, എനിക്ക് സബ് ഡിസ്ട്രിക്ട് ലെവലിൽ സെലക്ഷൻ കിട്ടി. പിന്നെ ഡിസ്ട്രിക്റ്റിലോട്ട് കയറണ ടൈമിൽ അതിൻ്റെ സെലക്ഷനിൽ എൻ്റെ ഡ്രം സോളോ വായിച്ചു. എനിക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, അവിടെ വെച്ച് ആ ഓഡിയൻസ് കണ്ട് എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം വേറൊരു ഡ്രമ്മറും വായിച്ചു, പക്ഷേ റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് സെക്കൻഡ് ആയി പോയി, സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ അന്ന് ആദ്യത്തെ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ലൈഫിലെ ഭയങ്കര വിഷമമായി. കാരണം കിട്ടേണ്ടതായിട്ട് എനിക്ക് തോന്നി, എൻ്റെ ഫാദറിനും തോന്നി, പക്ഷേ ഞങ്ങൾക്ക് രണ്ടിടത്തും ഭയങ്കര വിഷമമായി. അതിനുശേഷം ഭയങ്കര ഡിപ്രസ്ഡായി. സ്കൂളുകാരെ ഒരുപാട് കൗൺസിൽ ചെയ്ത്, കാരണം ലൈഫിലെ ആദ്യത്തെ കോമ്പറ്റീഷനും ഒരുപാട് ഫസ്റ്റ് ആയിട്ടുള്ളൊരു വിഷമം ഓർന്നത്. പിന്നെ അതിൻ്റെ വാശി ചേർക്കാനായിട്ട് പ്ലസ് ടുവിൽ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് റെഡിയായി. അങ്ങനെ സബ് ഡിസ്ട്രിക്ട് കഴിഞ്ഞു. ഡിസ്ട്രിക്റ്റ് ആയപ്പോൾ ഇതേ കോമ്പറ്റീറ്റർ അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ പോയി, സ്റ്റേറ്റ് ലെവൽ ഓൾ കേരള, സ്കൂൾ ലെവൽ ഫസ്റ്റ് കിട്ടി ഡ്രംസിൽ. അത് വന്നപ്പോൾ കുറച്ചും കൂടി കരിയർ ഒരുപാട് മാറി, കുറേ പേര് അറിഞ്ഞു തുടങ്ങി. പിന്നെ അടുത്തത് വായിക്കാൻ പോണത് ഹാർമോണിയം എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിലെ 80s ലെ സോങ്ങായ നീ മധു പകരു എന്ന സോങ്ങാണ് വായിക്കാൻ പോകുന്നത്.

എൻ്റെ പ്ലസ് ടു ശേഷം ഞാൻ ഡിഗ്രി സേക്രഡ് ഹാർട്ട് കോളേജിലോട്ട് ജോയിൻ ചെയ്തു. സേക്രഡ് ഹാർട്ട് കോളേജ് ഒരു പിന്നെയും ആർട്ടിസ്റ്റുകളുടെ ലെവലും അവരുടെ ടാലൻറ്റും ഭയങ്കര രീതിയിൽ കയറി വരണമായിരുന്നു. അപ്പം അതിലൂടെ എൻ്റെ കരിയർ ഒരുപാട് മാറുന്നുണ്ട്, എൻ്റെ ടെക്നിക്കൽ സൈഡും മാറുന്നുണ്ട്. എസ് എച്ചിൽ കയറിയപ്പോൾ എനിക്ക് ഒരുപാട് അവിടെ ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ബേസിക്കലി കലോത്സവമാണ് മറക്കാൻ പറ്റാത്ത. അവിടെ ഫസ്റ്റ് ഇയർ കോവിഡ് ആയതുകൊണ്ടും സെക്കൻഡ് ഇയർ ആയിരുന്നു ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടായത്. സെക്കൻഡ് ഇയർ കോളേജിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം വന്നു. അന്ന് കലോത്സവത്തിൽ കയറി എം ജി യൂണിവേഴ്സിറ്റി സെലക്ഷനായി അവിടെ കയറിയപ്പോൾ തന്നെ അതേ ഉണ്ടായ കോമ്പറ്റീറ്റർ പിന്നെയും ഇതിലുണ്ടായി. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷനും കഴിഞ്ഞു, അതിലും കിട്ടി സെലക്ഷനായി എം ജി യൂണിവേഴ്സിറ്റി. പിന്നെയും അവർക്ക് ഓൾ കേരള ഫസ്റ്റ് അടിച്ചു. പിന്നെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈവൻറ് മാനേജ്മെന്റ് അസോസിയേഷൻ എന്നൊരു അസോസിയേഷൻ ഉണ്ട്. ഈ ഇമാക് എന്ന് പറഞ്ഞ സൈലന്റ് ഹീറോസ് അവാർഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായി. ആ ഫംഗ്ഷനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമർ എന്നൊരു അവാർഡ് എനിക്കത് കിട്ടി. ഈവൻ ഓൾ കേരള ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, അതൊരു മറക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. പിന്നെ അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം ഞാൻ പി ജി സേക്രഡ് ഹാർട്ട് കോളേജിൽ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ചെയ്യുന്നു. അവിടെ വെച്ചും എനിക്ക് ഈ യൂണിവേഴ്സിറ്റി കലോത്സവം വിന്നറായിരുന്നു. അതിനും പ്രൈസ് കിട്ടി. അതുമാത്രമല്ല, ഈ വർഷത്തെ സൈലന്റ് ഹീറോസ് അവാർഡും വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമർ എന്ന അവാർഡും ഈ പ്രാവശ്യവും കിട്ടി. പിന്നെ ഒരുപാട് സ്കൂൾ വേദികളിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്, ഇനോഗ്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ്. അതുമാത്രമല്ല, പിന്നെ ഉള്ള എൻ്റെ ഗ്രോത്ത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡിഗ്രിക്ക് ശേഷം ഓരോ ടൈപ്പ് റീലുകളും എൻ്റെ കരിയറിൻ്റെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഓരോ റീലുകൾ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇന്നേ വരെ ഒരു റീല് പോലും എനിക്ക് ആഗ്രഹിച്ച ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ കൈവിട്ടില്ല, ഞാൻ പിന്നെയും ചെയ്ത് അങ്ങനെ 5 വർഷമായിട്ട് ഞാൻ തുടർച്ചയെ ഓരോ റീലുകൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ 149th റീലായപ്പോഴാണ് ഒരു റീല് ഞാൻ ഇട്ടു. അത് 4 മില്യൺ വ്യൂസ് വന്നു. അത് വന്നപ്പോൾ ഒരുപാട് ന്യൂസ് ചാനൽസും മാതൃഭൂമി, മനോരമ ഇവരെല്ലാവരും അപ്രോച്ച് ചെയ്തിരുന്നു. അതെന്നെ ശരിക്കും ഭയങ്കര സന്തോഷമായി. കാരണം 5 വർഷത്തെ എഫേർട്ടിൻ്റെ ഒരു എഫേർട്ട് വന്നു അതിൻ്റെ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് 140

143 റീലുകളിൽ ആ 148 റീലുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്റെ പഠിക്കാനും കരിയർ എല്ലാം മനസ്സിലാക്കാനും എങ്ങനെയാണ് ഇത് പോവാനും. അപ്പൊ ഇതിങ്ങനെ ഹിറ്റായപ്പോ വളരെയധികം സന്തോഷം. അങ്ങനെ ഇപ്പതേ ഇതാ റേഡിയോ കൊച്ചി 90 FM എന്ന പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇപ്പിരിക്കുന്നു. അടുത്തത് ഞാൻ വായിക്കാൻ പോണ ഇൻസ്ട്രുമെന്റ് അക്കോർഡിയൻ ആണ്. അക്കോർഡിയൻ ആക്ച്വലി ഒരു സ്പാനിഷ് ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്ക് അതുകൊണ്ട് ഒരു സ്പാനിഷ് ഒരു കോമ്പോസിഷൻ കേൾക്കാം.

ഡ്രംസ് പഠിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിലെ എനിക്ക് ആദ്യം അതിന്റെ കൂടെ തന്നെ ഗിറ്റാർ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ജെർസൺ ആന്റണി എന്നൊരു സാറുണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് ഗിറ്റാറിസ്റ്റ് ഓഫ് കേരളയാണ്. യേശുദാസ് സാറിന്റെ ഒപ്പം പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന്റെ കൂടെ സാറ് എന്നെ ഗിറ്റാർ അഭ്യസിപ്പിച്ചു. അങ്ങനെ ഗിറ്റാർ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഓരോരോ ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ പഠിക്കണം, കീബോർഡ് മനസ്സിലാക്കണം, അങ്ങനെ ഓരോരോ ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പൊ അത് എല്ലാം കൂടി ഒരു 17 ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. ബേസിക്കലി മോസ്റ്റ്ലി പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്, ലൈക് ഡ്രംസ്, ചെണ്ട, എടക്ക, തവിൽ, മൃദംഗം, ഖഡം, കോങ്കോ ഡ്രം, ജംബെ, തുമ്പ, ഇതെല്ലാം വായിക്കും. അതിൻ്റെ ഒപ്പം തന്നെ കീബോർഡ് ഇൻസ്ട്രുമെന്റ്സ് ആയ മെലോഡിക്ക, അക്കോഡിയൻ, വി എൽ ടോൺ, അതിൻ്റെ ഒപ്പം തന്നെ ഗിറ്റാർ വായിക്കും. പിന്നെ ഹാർമോണിയം, റിതം പാഡ്, കഹൂൺ, ഇതെല്ലാം മോസ്റ്റ്ലി ഓൾ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സും മെലഡിയസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും എല്ലാം പ്ലേ ചെയ്യും. പിന്നെ അതുമാത്രമല്ല, എനിക്ക് ഇപ്പൊ രണ്ട് ബാൻഡുണ്ട്. വക്ര എന്ന് പറഞ്ഞ ബാൻഡാണ്, അത് എന്റെ ഫ്രണ്ട്സാണ് എല്ലാവരും ഉള്ളത്. നമുക്കൊരു കീബോർഡിസ്റ്റ് ഉണ്ട്, ബേസ് ഗിറ്റാറിസ്റ്റ് ഉണ്ട്, ലീഡ് ഗിറ്റാറിസ്റ്റ് ഉണ്ട്, പിന്നെ സിംഗർ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഡെയിലി എല്ലാ ദിവസവും വീട്ടിലിരിക്കും, പ്രാക്ടീസ് ചെയ്യും. ഞങ്ങളുടെ ഫ്രണ്ട്ലി ബേസ് ബാൻഡാണ്. പിന്നെ ഉള്ളതാണ് ആഫ്റ്റർ സിക്സ് എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട് ഞങ്ങൾക്ക്. ഈ ആഫ്റ്റർ സിക്സ് എല്ലാവരും അത്യാവശ്യം ഭയങ്കര പ്രോ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, സീനിയേഴ്സ് ആണ്. ആ ബാൻഡിലും വർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോണത് തവിൽ എന്ന ഇൻസ്ട്രുമെന്റ് ആണ്. തവിൽ ഒരു കർണാട്ടിക് ഇൻസ്ട്രുമെന്റ് ആണ്, അത് കേരളയിലും തമിഴ്നാട്ടിലാണ് അതിന്റെ ഒറിജിൻ.

എനിക്ക് കുന്നിലെ എനിക്ക് ചാർട്ടർ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂൾ തുടങ്ങാൻ പോയപ്പോൾ അതിന്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ ഇങ്ങനെ ഡ്രംസ് ഒരു ബാൻഡിന്റെ കൂടെ പ്ലേ ചെയ്യണം ഇതുണ്ടായിരുന്നു. അപ്പൊ ആ ബാൻഡ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ജെറി അമ്മൽദേവ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. എനിക്ക് അന്ന് സാറിനെ പറ്റി അറിയില്ലായിരുന്നു, പിന്നെ ഒരുപാട് സോങ്സ് റെഫർ ചെയ്തപ്പോ മനസ്സിലായത് ജെറി അമ്മൽദേവ് വൺ ഓഫ് ദ മലയാളം 80s ടൈമിൽ മോഹൻലാലിന്റെ ഫസ്റ്റ് മൂവിയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെല്ലാം മ്യൂസിക് ഡയറക്ടർ ചെയ്ത ജെറി അമ്മൽദേവ് സാറായിരുന്നു. അന്ന് ചാർട്ടർ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ സാറ് ലീഡ് ചെയ്തു, സാറിന്റെ കൂടെ തന്നെ ഡ്രംസ് വായിച്ചു, അതങ്ങനെ പോയി. പിന്നെ കുറെ കാലത്തിന് ശേഷം സാറ് ഒരു ബാൻഡ് ഉണ്ട്, സാറിന് സിംഗ് ഇന്ത്യ വിത്ത് ജെറി അമ്മൽദേവ് എന്ന് പറഞ്ഞ മ്യൂസിക് ബാൻഡ് ഉണ്ട്, കൺസിസ്റ്റ് ഓഫ് മെനി സിംഗേഴ്സ് ഉണ്ട്, ലൈക്ക് ഒരു

ഫണി പോലത്തെ ഒരു ഇതാണ്. അപ്പൊ അല്ലെ സാറിന്റെ സോങ്സ് മാത്രം അതിൽ പ്ലേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ സാറിന്റെ കോൾ പപ്പക്ക് വന്നു, ഡ്രമ്മറിന് ആവശ്യമുണ്ട്. അത് ഭയങ്കര ഒരു മൂമെന്റ് ആയിരുന്നു ലൈഫില്. പിന്നെ സാറിന്റെ കൂടെ കുറെ കാലം വർക്ക് ചെയ്തു, സാറിന്റെ കൂടെ കുറെ ഷോസും ചെയ്യാൻ പറ്റി. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഡ്രംസിൽ സാറിന്റെ സോങ്സ് ലൈവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ലൈക്ക് മെനി ഷോസ് ലൈക്ക് ഇവിടെ

ും എല്ലാം ഭയങ്കര കുഞ്ഞിലെ തന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആ സ്ട്രിക്റ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഇപ്പൊ ഇരുന്ന് പ്രാക്ടീസ് തന്നെ ചെയ്യണതും. ബേസിക്കലി ഞാനിവിടെ നിൽക്കാൻ കാരണം തന്നെ എൻ്റെ പപ്പയും അമ്മയും തന്നെയാണ്. പപ്പ ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടൊക്കെയാണ് എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വാങ്ങിച്ചത്. ഈ ഇൻസ്ട്രുമെന്റ്സിന് കൂടുമ്പോൾ എല്ലാം തന്നെ ഒരു 1,000,000 ചെലവെല്ലാം ആയിട്ടുണ്ടാവും. സോ ബേസിക്കലി എല്ലാ സപ്പോർട്ടും ലൈക്ക് എൻ്റെ ഉയർച്ചയിലും എൻ്റെ താഴ്ചയിലും എല്ലാത്തിലും എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു. അവർ കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഈ നിലയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോണത്. ഇനി അടുത്തത് പ്ലേ ചെയ്യാൻ പോണത് അക്കോർഡിയനിൽ ഒരു ചൈനീസ് ഫോക്ക് സോങ് ആണ്. സോ നമുക്കത് കേൾക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ എന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും എനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്നെ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും വളരെയധികം നന്ദി പറയുന്നു.
1: കലാപ്രബോധിനി.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ഡോക്ടർ മിലാനി മേരി പോൾ എഴുതിയ ചെറുകഥ കേൾക്കാം. ഡോക്ടർ മിലാനി മേരി പോൾ മൂവാറ്റുപുഴ സെന്റ് ജോർജ് ഹോസ്പിറ്റലിൽ ഒഫ്താൽമോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. 15 വർഷമായി നേത്രരോഗ വിദഗ്ധയായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. എഴുത്തിനോടുള്ള ഇഷ്ടം ചെറുപ്പം മുതലേയുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ മിലാനി മേരി പോൾ. പബ്ലിക്കായി എഴുതിത്തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എഡിറ്ററായിട്ടുള്ള തിയോ പബ്ലിക്കേഷൻസിന്റെ മനുഷ്യസ്നേഹി മാസികയിൽ ഏകദേശം 2 വർഷമായി എഴുതുന്നുണ്ട്. പാട്ട്, പെയിന്റിംഗ് എന്നിവയാണ് ചെറുപ്പം മുതലേയുള്ള മറ്റു താൽപര്യങ്ങൾ. ഡോക്ടർ മിലാനി മേരി പോൾ എഴുതിയ ചെറുകഥയാണ് ഇന്ന് കഥായനത്തിൽ. വാൻഗോഗിന്റെ മഞ്ഞ. കഥാവതരണം ടാനിയ ലൂയിസ്.
1: ചില നുറുങ്ങുവെട്ടങ്ങളിൽ വിഷാദ മനുഷ്യൻ മുഖമൊളിപ്പിക്കുന്നത് പോലെ സൂര്യൻ ഏതോ ഒരു നോവിന്റെ ചെമ്മൺ നിറങ്ങളിൽ കുരുങ്ങിത്തളർന്നു പോയൊരു മേഘക്കീറിലേക്ക് മറയാൻ വെമ്പുന്നു. സന്ധ്യകൾക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും ഖേദരാഗമാണ്. പാടിത്തീരുന്നതുവരെ അസ്തമയങ്ങൾ പോലും മെല്ലെയാകുന്നു. എങ്കിലും പ്രകൃതിയുടെ വിരഹം പതിന്മടങ്ങ് മനോഹരം. എന്ത് ഭംഗിയാലേ! അവൾക്കെല്ലാം കൗതുകമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും, ഒരു ട്രെയിൻ പോകുന്നത് കാണുമ്പോൾ പോലും എക്സൈറ്റഡ് ആകുന്നത് കാണാം. വളരെ വൈകി കണ്ടുമുട്ടിയ രണ്ടുപേരായതുകൊണ്ടാകാം ഇതിന്റെയൊക്കെ രസം ഏറെക്കുറെ തനിക്കില്ലാതായിട്ടുണ്ട്. അയാൾ ഒട്ടൊരു നിർവികാരതയോടെ ഓർത്തു. കണങ്കാൽ വരെ തിര നനച്ചുമ്മ വെച്ച് പോകുന്നതും നോക്കി അവൾ വെറുതെ നിന്നു. എത്ര തണുപ്പോടെയുള്ള ചുംബനങ്ങൾ! തിരിഞ്ഞൊന്ന് അയാളെ നോക്കി, ഒന്നിവിടെ വാ, നല്ല രസമാ. ഒരു നീരസത്തിന്റെ പൊടിമിന്നൽ പിണർ കണ്ണിൽ മിന്നി മറയുന്നത് തന്റെ വില കൂടിയ കൂളിംഗ് ഗ്ലാസിലൂടെ അവൾ കണ്ടില്ലെന്ന് അയാൾക്കുറപ്പാണ്. നിർജീവമായൊരു തംസപ്പ് കൊടുക്കുമ്പോൾ നാടകം നിർത്തി തിരിച്ചു കയറി വാ എന്നൊരു മൊഴിയില്ലാ ധ്വനി അതിൽ മുഴങ്ങിയത് കേട്ടിട്ടാകണം അവൾ മെല്ലെ തിരിച്ചു കയറി വരുന്നുണ്ട്. പൊടി പുരണ്ട കാലടികളിലേക്ക് അവളൊരു പുഞ്ചിരിയോടെ നോക്കി. കാറിൽ മണ്ണാകൂലോ? സാരമില്ല, കയറിക്കോ. സ്വരത്തിലെ കനം ഒട്ടും കുറയ്ക്കാതെ ഒരു മറുപടി. ഒന്നിനോടും പ്രത്യേക മമതയില്ലാതായിട്ട് വർഷങ്ങളാകുന്നു. അവൾ കൂട്ടുവന്നതിൽ പിന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിന് ഒരനക്കം വെച്ചത്. എത്രയോ നിറങ്ങൾ പേറി പ്രണയിച്ച് ജീർണിച്ചു പോയൊരു ഹൃദയം ആക്രിക്ക് കൊടുക്കുന്ന പോലെയാണ് അവൾ എടുത്തുകൊടുത്തത്. എന്നിട്ടും മറിച്ചു വിൽക്കാതെ അവളത് പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. എന്നും തൂത്തു തുടയ്ക്കുന്നത് കാണാം. പൊട്ടിയാണ്, വെരി സില്ലി. വെറുതെ കാറ്റ് വന്ന് തൊട്ടുപോകുന്നതും പ്രണയമാണ്. എന്തിലും എവിടെയും സ്നേഹത്തിന്റെ മേമ്പൊടി വിതറിയിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾ. എഴുതിയ കവിതകളൊക്കെയും അതൊക്കെ തന്നെ. പാടി നടന്നതും കൊണ്ടു നടന്നതും അച്ചുകുത്തിയ പോലെ ഇന്നും നെഞ്ചിൽ. ഉള്ളിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും പുറമെ വല്ലാതെ പിശുക്കുന്നുണ്ട്. ഒരുതരം കട്ടക്കറുപ്പിന്റെ കടുപ്പം. ആന്റണിക്ക് ശ്വാസം മുട്ടി. വണ്ടി മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവളുടെ വായ്മൊഴികളും മിക്കപ്പോഴും തന്റെ നിശബ്ദത പോലും അവൾക്ക് ഉണർവ് കൂട്ടുന്നേയുള്ളൂ എന്ന് തോന്നിപ്പോകും. പുറമേ എന്തോ കൗതുകമുണർത്തുന്നത് കണ്ടതിന്റെ വിശേഷങ്ങളാണ്. അമ്പലങ്ങളോടും ക്ഷേത്രങ്ങളോടുമുള്ള ഇഷ്ടം വർഷങ്ങൾക്ക് മുൻപേ ഉള്ളത്. ചിലതിന്റെ അരികിൽ കൂടി പോകുമ്പോൾ വെറുതെ വണ്ടി നിർത്തും. അവളോട് ഇറങ്ങി കാണാൻ പറയും. ഏട്ടം കൂടി വായോ. ഞാനില്ല, നീ കണ്ടിട്ട് വാ. അത്ര നിർബന്ധിച്ച് അവളെ തനിയെ പറഞ്ഞയച്ചിട്ട് കാറിലിരുന്ന് ഓർമ്മകളുടെ നനവിറക്കും. വിയർത്തൊലിച്ച് ഒരിക്കൽ തിരിച്ചു കയറി വന്നപ്പോൾ അവൾ ഒരുപാട് ചോദിച്ചു, എന്തു പറ്റിയെന്ന്. മുഖം വാടിയിരിക്കുന്നത് പിടികിട്ടുമല്ലോ. അവൾക്ക് എല്ലാം പിടികിട്ടും, പരിഭവമില്ലെന്ന് മാത്രം. പക്ഷേ കഴിഞ്ഞ വട്ടം ഒരമ്പലമുറ്റത്ത് നിർത്തിയപ്പോൾ അവൾ കട്ടായം പറഞ്ഞു, ഇനി എന്തെങ്കിലും കാണാൻ

എങ്കിൽ ഒന്നിച്ചു മാത്രം. ഒരു കോട്ടയും കോവിലും തനിയെ നടന്നു കണ്ടെന്ന് മനസ്സിനോടിനി പറയാൻ വയ്യ. വളരെ കാവ്യാത്മകമായിട്ടാണ് അവളത് പറഞ്ഞത്. വിദൂരതയിലേക്ക് നോക്കി ചെറിയ കണ്ണനവോടെ, വെള്ളി വെട്ടിയ നേർത്ത ശബ്ദത്തിൽ, നിരാശയുടെ ഈണത്തിൽ, "ഡോണ്ട് ബി സില്ലി, എനിക്ക് അരിശം വന്നു. ഓവർ സെന്റിമെന്റ്സ് വളരെ ബോറാണ്. ഈയിടെയായി ഒട്ടും പറ്റുന്നില്ല." ഒരേറെ നേരം കാറിന്റെ ഇരുണ്ട വെളിച്ചത്തിന്റെ ഗൗരവമേറിയ മൂകതയിൽ രണ്ട് ഹൃദയങ്ങളുടെ അകലം കടലോളമെത്തിയതറിഞ്ഞ പോലെ പെട്ടെന്ന് അവൾ തല ചെരിച്ചു നോക്കി. "ഏട്ടാ." "ഏട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാണ്?" "വെള്ള കഴിഞ്ഞാൽ." വീണ്ടും തുടങ്ങുകയാണോ എന്ന ഭാവത്തിൽ മൗനമെന്ന ബുദ്ധിപരമായ ആയുധമെടുത്തണിഞ്ഞു. പിന്നെയും ചോദ്യം ആവർത്തിച്ചു. ഒരു വല്ലാത്ത പിടച്ചിൽ ഉള്ളിൽ വരുന്നുണ്ട്. ഇഷ്ടമുള്ള നിറം, ഓർമ്മകളിൽ അത് മഞ്ഞയാണ്. മഞ്ഞ സ്വൈരം കെട്ട് പറഞ്ഞ പോലെ പറയാൻ വളരെയധികം ശ്രദ്ധിച്ചു. "വാൻഗോഗിന്റെ മഞ്ഞയാണോ?" എത്ര നന്നായിട്ടാണ് അവൾ തന്നെ പഠിച്ചിരിക്കുന്നത്. ഭൂതകാലത്തിലെ പറയാത്ത ഈടുകളിലെ മയിൽപ്പീലി തുണ്ടുകൾ വരെ ചേർത്ത് വച്ച് വായിക്കുന്നവൾ. "ഏട്ടാ, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാന്നറിയാമോ?" ചെറിയ തോതിൽ ഇരച്ചു കയറുന്ന അരിശം മൗനത്തിൽ മുക്കി കുടിച്ചിറക്കി. "ഇന്നലെ ഞാനൊരു ഇന്റർവ്യൂ TVയിൽ കണ്ടു, ന്യൂലി വെഡഡ് കപ്പിൾസിന്റെ. അതിലവർ അന്യോന്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇഷ്ടമുള്ള നിറം. താൻ ഇത്രയ്ക്ക് സില്ലിയാകാതെ കേട്ടോ, കുറച്ചുകൂടി മെച്യൂരിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നുമല്ലെങ്കിലും ഒരു IT ഗ്രാജുവേറ്റ് അല്ലേ? കഷ്ടം." പെട്ടെന്ന് കാറിന്റെ അകത്ത് പടർന്ന നിശബ്ദതയിൽ സങ്കടം കൂടാതെ ഒരുതരം ഞെട്ടലിന്റെ മടുപ്പിക്കുന്ന ഗന്ധം കൂടി പരക്കുന്ന പോലെ. ആന്റണി അപ്സെറ്റാണ്. പുതുമയൊന്നുമില്ല. അവളെ കണ്ടുപിടിച്ചതും പുറകെ നടന്ന് കൂടെ കൂട്ടാൻ തീരുമാനിച്ചതുമൊക്കെ താൻ തന്നെ. ഒരു 100 വട്ടം ഒഴിഞ്ഞുമാറിയതാണവൾ. അവസാനം സമ്മതിച്ചു. പൊട്ടി സില്ലി. ഇപ്പോൾ ശരിക്കും തോന്നുന്നുണ്ട് വേണ്ടിയിരുന്നില്ലെന്ന്. കണക്റ്റാകാനേ പറ്റുന്നില്ല. വർഷങ്ങളോളം പ്രണയം തലയ്ക്ക് പിടിച്ചു നടന്നപ്പോൾ ഫീലായതൊന്നും അവളോടിപ്പോൾ തോന്നുന്നേയില്ല. രണ്ടുവരി കവിത പോലും എഴുതി കൊടുത്തിട്ടില്ല. അവൾ കെഞ്ചിയിട്ടുണ്ട്. സില്ലി എന്നും പറഞ്ഞ് വാതിലടച്ചു. അതെ, അങ്ങനെ വാതിലുകൾ പലതും കുട്ടിയടയട്ടെ. ഒരു പരിധിക്കപ്പുറം ഒരാൾക്കും ഒന്നും തിരിച്ചു കൊടുക്കാനാവില്ല. ഷീ വിൽ ബി ഫൈൻ. അയാൾ വെറുതെ ആശ്വസിക്കാൻ ശ്രമിച്ചു. അവൾ ഇരിക്കുന്നിടത്തേക്കൊന്നും നോക്കാൻ പോലും തോന്നിയില്ല. വീടെത്തിയപ്പോൾ മാത്രം വിളിച്ചു. ഒന്നും കാണിക്കാതെ പഴയ ഉന്മേഷം വീണ്ടെടുത്ത പോലെ അവൾ പിന്നെയും കൺമുന്നിൽ ഉഷാറാകുന്നു. എന്തൊരു പെണ്ണ്! ഒരുപാട് ദിവസങ്ങളുടെ ക്ഷീണമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. നാളെ പുതിയ വാരം. തിങ്കളാഴ്ച ഒരു കടലാണ്. നീന്തി നീന്തി കരയ്ക്കെത്താൻ ഒരു നേരമാകും. രാവിലെ തന്നെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ മെല്ലെ പറഞ്ഞു, "ഇന്നിത്തിരി നേരത്തെ വരുമോ?" "എന്തുപറ്റി?" കടുപ്പിച്ചു തന്നെ ചോദിച്ചു. "വെറുതെ." "ഞാനും നേരത്തെ എത്താം. എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്." അയാൾ അവളെ വല്ലാതെ നോക്കി. "എന്തോ ഓക്കെ ആകുന്നില്ല ഒന്നും." അവൾ ചിരിക്കാതെ തന്നെ പറഞ്ഞു. അത് പതിവില്ല. "എന്തൊക്കെ ആകുന്നില്ല? ആർ യു റിയലി ദിസ് സില്ലി? വെറുതെ ടൈം വേസ്റ്റ് ആക്കാതെ എന്റെ." ഉറക്കെയാണ് പറഞ്ഞത്. ഒട്ടും നേരം കളയാതെ അയാൾ ആവശ്യമില്ലാത്ത വേഗതയോടെ കാറോടിച്ച് പുറത്തേക്ക് പോകുമ്പോൾ റിയർ മിററിൽ പ്രതിഫലിച്ച അവളുടെ മുഖത്തെ നിശ്ചലത വ്യക്തമായിരുന്നു. ആദ്യമായിട്ടല്ല, ഇടയ്ക്കുള്ളതാ. മൈൻഡ് ചെയ്യാതിരുന്നാൽ താനെ ശരിയായിക്കോളും. അവൾ വഴക്ക് വെച്ചോണ്ടിരിക്കാറില്ല. പൊട്ടിയാണ്.

ഇന്ന് ചിരിച്ചില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിലും തനിക്ക് പിടച്ചിലുണ്ട്. അവൾ നിശബ്ദമായി പറയുന്നതൊക്കെ വ്യക്തമായി കേൾക്കുന്ന പോലെ. സില്ലി ഗേൾ, വെറുതെ ഓരോന്ന് ആലോചിപ്പിച്ച് തന്നെ കൂടി വട്ടാക്കാൻ. ഓഫീസിലെ തിരക്കു ചുഴികളിൽ മുങ്ങി നിവരുന്നതിന്റെ ഇടയ്ക്ക് മൊബൈൽ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളാണ് മനഃപൂർവം എടുത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഏതോ മരവിപ്പിന്റെ ലോകത്തേക്ക് യാത്ര തിരിച്ച പോലെ ആ വിളികൾ നിശ്ചലമായി. വൈകിട്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ അക്സയും തോമസും കൂടി വരുന്നു. അന്തോണി, ഞങ്ങളും വരാം. ഒരു കാര്യമുണ്ട്. എന്താണ്? എന്താണ്? അവരുടെ ശബ്ദനിയന്ത്രണങ്ങളിലെ ഗൗരവം വല്ലാതെ മനസ്സിലാക്കിയത് കൊണ്ടാകാം ഒന്നുകൂടെ ചോദിച്ചു. എന്താ കാര്യം? എന്തുപറ്റി? തലകുനിച്ചാണ് അക്സ നിൽക്കുന്നത്. ഏതോ ഒരു നിലവിളി തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ. തോമസ് വിയർക്കുന്നുണ്ട്. എന്താടോ, ഒന്ന് പറ. ചേച്ചി, നമുക്കൊന്ന് മെഡിക്കെയർ വരെ പോണം. ഒരു അപകടം പറ്റിയിട്ടുണ്ട് അന്തോണി. അവളുടെ വലിയ ആരാധകനാണ് തോമസ്. അത്രയും സ്നേഹം കൂടിയതുകൊണ്ട് തന്നെ ആദരവൊക്കെ ആ ചേച്ചി വിളിയിൽ അവൻ എന്നും നിറച്ചു. വെറുതെ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റായി. അനങ്ങാൻ പറ്റുന്നില്ല. പിന്നെപ്പോഴോ പയ്യെ നടന്നതറിഞ്ഞു. അവരും പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ട് കൂടെ. എല്ലാവർക്കും അവളെ കാണണം. വരട്ടെ. ഇനി കടന്നു പോകാനിരിക്കുന്ന നിമിഷങ്ങളുടെ വ്യാധി തലമുതൽ പാദം വരെ അരിച്ചിറങ്ങുന്നുണ്ട്. ആശുപത്രികളിലെ നിമിഷങ്ങളിൽ മരണം സ്ഥിരീകരിച്ചത് 2 ആൾക്കാണ്. അവൾക്കും പിന്നെ ആന്റണി എന്ന തനിക്കും. ശൂന്യതയുടെ ഒരു വസന്തം പോലെ, കോടമഞ്ഞു പോലെ ദുഃഖം. എങ്ങും എല്ലായിടത്തും വിരിഞ്ഞു നിൽക്കുന്ന നോവ്. തൊടാതെ തൊട്ടുപുള്ളിക്കുന്ന വിരഹത്തിന്റെ കനൽക്കാറ്റ്. നിശബ്ദതയുടെ മെത്തകളിൽ ഓർമ്മകളുടെ രതിമേളം. പിണഞ്ഞു പിണഞ്ഞു കിടക്കുന്ന കഥനത്തിന്റെ നൂലിഴകളിൽ രാവും പകലും ഇണചേരാതെ കിടന്ന് പുലമ്പുന്നു. അവൾ പോയിട്ട് 2 മാസം. എത്ര ഗുണിച്ചും ഹരിച്ചും കൂട്ടിയും കുറച്ചും നോക്കിയിട്ടും മുഖത്തിന് ഒരു കുറ്റവാളിയുടെ അളവുകോലുകൾ മാത്രം. എറിഞ്ഞുടച്ചു കണ്ണാടി ചില്ലുകൾ പലവട്ടം. അന്വേഷിച്ചു വന്നവർ വന്നവർ മടുത്തതല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നേയില്ല. അക്സ ഒരിക്കൽ വെറുതെ പറഞ്ഞു, അന്നചേച്ചിക്ക് ഞങ്ങളുടെ അവിടുത്തെ കാവ് വലിയ ഇഷ്ടായിരുന്നു. അവിടെ ഒന്ന് പോകാൻ ആശയായിരുന്നു. കാടിനുള്ളിലാണ്, നിറയെ പൂക്കളാണ്. ഒരിക്കൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. ഒന്നും മിണ്ടിയില്ല. ആരോടും ഈയിടെയായി ഒന്നും മിണ്ടാറില്ല. സർ, ഒന്ന് വരാമോ? ചേച്ചിയുടെ വലിയ ആഗ്രഹമായിരുന്നു. ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പൊടുന്നനെ ഒരു മഴ തൂവി. അവൾ ചിരിച്ച പോലെ. മഴ അവൾക്ക് ഭ്രാന്തായിരുന്നു. എപ്പോൾ പെയ്താലും ഇറങ്ങി നിൽക്കും. സില്ലീകൾ പുറത്തെ മുറ്റത്തേക്കുള്ള വാതിൽ ഓടിച്ചെന്ന് തള്ളി തുറന്നതും വാരി വലിച്ചുടുത്തുരുങ്ങി വന്ന നൊമ്പരങ്ങളുടെ ഒരു പെരുമഴ. അതിൽ നനഞ്ഞൊട്ടി നിൽക്കുമ്പോൾ വീണ്ടും അവളുടെ ചിരി കേട്ടു. 1 ആഴ്ച വെറുതെ പോയി. ഭ്രാന്ത് പിടിക്കുമെന്നായപ്പോൾ അക്സ പറഞ്ഞ കാവിലേക്കൊന്ന് പോകാമെന്നായി. തോമസ് എത്തിയിട്ടുണ്ട്. കാടിന്റെ ഒത്ത നടുക്കാണ്. പച്ചപ്പുതപ്പിനുള്ളിലൂടെ ഊർന്നിറങ്ങുന്ന വെയിൽ മുത്തങ്ങളിൽ മയങ്ങി നിൽക്കുന്ന ഒരു ചെറിയ പൂങ്കാവ്. പണ്ടായിരുന്നെങ്കിൽ ഒരു കവിത കുറിച്ചേനെ. ഓരോ പടവിലും നിറയെ പൂമെത്ത കണക്കെ മുക്കുറ്റി വിരിഞ്ഞു നിൽക്കുന്നു. ഉള്ളിൽ ദേവീരാഗങ്ങളുടെ ഈരടികൾ. നടയിലെത്തി. ഐതിഹ്യമൊന്നും അറിയാഞ്ഞിട്ടുകൂടി അറിയാതെ കൈകൂപ്പിപ്പോയി. അകത്തുനിന്നും പൂജാരി ഇറങ്ങി വരുന്നു. നിന്നവർക്കൊക്കെയും പ്രസാദം. പടവിറങ്ങി കിഴക്ക് ഭാഗത്തേക്ക് അക്സ കൂട്ടിക്കൊണ്ടുപോയി.
അവളുടെ കാവാണ്.

അവിടെ ചെറിയ ചെറിയ താലങ്ങളിൽ പല നിറങ്ങളിലുള്ള പൂവിതളുകൾ നിറച്ചു വച്ചിരിക്കുന്നു. ചുറ്റിനും കത്തിച്ചു വച്ച കളിമൺ ചിരാതുകൾ. കടന്നുപോയവർക്ക് വേണ്ടിയുള്ള ഇവിടുത്തെ പൂജയാണ്. ഇഷ്ടനിറങ്ങളുടെ പൂവിതൾ കൊണ്ടുള്ള അർച്ചന ചെയ്താൽ മരിച്ചവർക്ക് ശാന്തി കിട്ടുമെന്നാണ്. ചേച്ചിയുടെ ഇഷ്ടനിറം ഏതായിരുന്നു സർ? വല്ലാതെ മുഴങ്ങി ആ ചോദ്യം. അതിന്റെ ചവർപ്പിലും കയ്പിലും മുളച്ച മുള്ളുകൾക്കൊന്നും കർണപുടങ്ങളെ തുളച്ചു കീറാനോ ശിരസിന്റെ പാതയോരങ്ങളിലേക്ക് കടക്കാനോ ആവാതെ കാതോരങ്ങളിൽ തന്നെ വീണു പിടഞ്ഞ് മാറ്റലി കൊണ്ടു. ഏട്ടാ, എന്റെ ഏറ്റവും ഇഷ്ടമുള്ള നിറമേതാന്നറിയാമോ? അവളുടെ ശബ്ദം, തന്റെ പെണ്ണിന്റെ ശബ്ദം. ഒരിടിമിന്നലിൽ ഹൃദയം രണ്ടായി പിളർന്നതറിഞ്ഞു. മരവിച്ചുപോയ കയ്യിൽ മെല്ലെ തട്ടി തോമസ് യാഥാർത്ഥ്യങ്ങളിലേക്ക് തന്നെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എടോ, ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ഏതാണ്? പൂജ അവള് ചെയ്തോളും, താൻ ഓർക്കുന്നുണ്ടോ? ഇല്ല, താൻ എങ്ങനെ ഓർക്കാനാണ്? അവൾ പറഞ്ഞതൊന്നും ശരിക്ക് കേട്ടിട്ടില്ല, കേൾക്കാൻ തോന്നിയിട്ടില്ല, അവളോടൊന്നും ചോദിച്ചിട്ടില്ല. പറയാൻ തുടങ്ങുന്നത് ഓരോന്നും തടഞ്ഞിട്ടേയുള്ളൂ. ഇഷ്ടനിറം ഏതാണ്? ഏതാണ് പൊന്നെ, നിന്റെ ഇഷ്ടനിറം ഏതാണ്? അലറി അലറി ചോദിക്കാൻ തോന്നുന്നു. അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ദേവീപാദത്തിൽ വന്നടിഞ്ഞ പോലെ കണ്ണീർത്തുള്ളികൾ നിലത്ത് വീണുടഞ്ഞു. മണ്ണ് കുതിരുന്നുണ്ട്, അതിലേക്ക് താൻ അടർന്നു വീഴും പോലെ. തോമസ് മുറുകെ പിടിക്കുന്നുണ്ട്. ആരെയോ വിളിച്ചു വെച്ചതിനു ശേഷം അക്സ ഓടി വന്ന് പറഞ്ഞു, സർ വിഷമിക്കല്ലേ, ആതിര ചേച്ചി വിളിച്ചു ചോദിച്ചു, ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ, വാൻഗോഗിന്റെ മഞ്ഞ. ചേച്ചി പോയ അന്ന് രാവിലെ പറഞ്ഞതത്രേ, അതുകൊണ്ട് തന്നെ ഓർത്തിരിപ്പുണ്ട്. ആതിര, അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. ഞാൻ പൂവെടുത്തിട്ട് വരാം സർ, പ്ലീസ്. ഓക്കെ ആകൂ. താഴെ പൂന്തോട്ടമാണ്, അക്സ പോകുന്നത് കാണാം. കരുതലോടെ ചുറ്റിപ്പിടിച്ചിരുന്ന തോമസിന്റെ കൈ വിടുവിപ്പിച്ച് മെല്ലെ ആ പടിയിലിരുന്നു. നനഞ്ഞ കൺതടങ്ങൾ മെല്ലെ അടച്ചു തുറന്നു. ആ, എങ്ങും മഞ്ഞപ്പ്, മേലെ കീഴെ താഴെ ചാരെ. അങ്ങു ദൂരെ താഴ്വാരങ്ങളിൽ മഞ്ഞ ജമന്തികളുടെ പരിഭവം കലർന്ന ചിരികൾ പേറുന്ന ഒരു കാറ്റ് തൊട്ടും തലോടിയും ഇങ്ങനെ പ്രാഗിക്കൊണ്ടേയിരുന്നു. കാൽപാദങ്ങളെ മുട്ടിയുരുമ്മി കൂട്ടുവെട്ടിയെന്നറിയിക്കുന്ന പാവ മുക്കുറ്റികൾ. മുകളിൽ ആകാശത്തിനുമുണ്ട് മേഘങ്ങളോട് പറയാൻ സ്വർണരാശി കലർന്ന കടും മഞ്ഞ നിരാശകൾ. തളർന്നെന്നറിഞ്ഞിട്ടും തീമഞ്ഞ കൈകൾ നീട്ടി വിടചൊല്ലുന്ന സൂര്യൻ ഇനിയൊരു പുലരിയില്ലെന്ന് ഉറപ്പു പറയും പോലെ. മഞ്ഞകൾക്കൊക്കെയും പിണക്കമാണ്. ഒരുന്മാദിയെ പോലെ അയാൾ ചിരിച്ചു തുടങ്ങി. തളർന്നുപോകുന്ന ശരീരം അനുസരണയില്ലാതെ ആ പ്രാർത്ഥന ഭൂമിക്ക് മീതെ ചിതറി വീണു. കുറ്റബോധത്തിന്റെ മഞ്ഞ വെളിച്ചങ്ങൾ മിന്നാമിന്നി കണക്കെ ചുറ്റിനും. അതെ, അവളുടെ ഇഷ്ടനിറം, ആശകളുടെയും നിരാശകളുടെയും നിറം, ഭ്രാന്തിന്റെ നിറം, തന്റെ നിറം, മഞ്ഞ, വാൻഗോഗിന്റെ മഞ്ഞ. വൈകാതെ ഒരു മഞ്ഞ മരണം വന്ന് അയാളുടെ ഇരുകണ്ണുകളെയും

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടത് ഡോക്ടർ മിലാനി മേരി പോൾ എഴുതിയ ചെറുകഥ വാൻഗോഗിന്റെ മഞ്ഞ. കഥാവതരണം ടാനിയ ലൂയിസ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ് കേൾക്കാം. എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കുറഞ്ഞ ചെലവിൽ ഇലക്ട്രിക് ട്രക്കുകൾക്ക് ചാർജിംഗ് സൗകര്യം ഒരുക്കാനാകുമെന്ന് പഠനത്തിൽ തെളിഞ്ഞതോടെ രാജ്യത്തെ ആദ്യ വൈദ്യുത ട്രക്ക് ഇടനാഴിക്ക് കേരളം ഒരുങ്ങുന്നു. കാസർഗോഡ് തിരുവനന്തപുരം NH 66 ഇലക്ട്രിക് ട്രക്കുകൾക്കായി 90 ചാർജറുകളും 12.5 MW ചാർജിംഗ് ശേഷിയും ഒരുക്കാൻ 19 കോടി രൂപയുടെ നിക്ഷേപം മതിയെന്നാണ് പഠനം. PME DRIVE പദ്ധതിയിൽ പൊതു ചാർജിംഗ് സൗകര്യങ്ങൾക്കായി അനുവദിച്ച 2000 കോടി രൂപയുടെ 1% താഴെ മതിയാകും ഈ പദ്ധതിക്ക്. ദേശീയപാതയിലെ 622 കിലോമീറ്റർ ദൂരത്തിൽ KSEB ഇന്റർനാഷണൽ കൌൺസിൽ ഓൺ ക്ലീൻ ട്രാൻസ്പോർട്ടേഷനും ചേർന്നാണ് പഠനം നടത്തിയത്. KSRTC പ്രൊജക്ട് സൂര്യയ്ക്ക് കഴിഞ്ഞയാഴ്ച തുടക്കമായി. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രൊജക്ട് സൂര്യയിൽ നടപ്പാക്കുന്നത്. ഇതോടൊപ്പം സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും KSRTC നടത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങളാണ് ഇതിലൂടെ ഒരുക്കുന്നതെന്ന് KSRTC അറിയിച്ചു. പ്രത്യേക ആഡോൺ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ബസ് ബോഡി ബിൽഡിംഗ്, എഞ്ചിൻ ഓവർഹോളിംഗ്, ഇലക്ട്രിക്കൽ വയറിംഗ്, ലൈറ്റിംഗ് സിസ്റ്റം എന്നിവയിൽ വർക്ക്ഷോപ്പുകളിൽ നേരിട്ട് പരിശീലനം ലഭിക്കും. KSRTC നൽകുന്ന സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എറണാകുളം ജില്ലയിൽ കർശന പരിശോധന നടത്തി. എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക ഡ്രൈവിൽ ഒട്ടേറെ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും നിയമലംഘനങ്ങൾക്ക് 125,000 രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തു. നഗരത്തിലെ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് 4 പ്രത്യേക സ്കോഡുകളായി തിരിഞ്ഞായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. ആലുവ, കളമശ്ശേരി, ചിറ്റൂർ, മാമംഗലം, കച്ചേരിപ്പടി, കോമ്പാറ, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, പനമ്പിള്ളി നഗർ, തൃപ്പൂണിത്തുറ എന്നീ മേഖലകളിലാണ് പരിശോധന നടത്തിയത്. ആകെ 110 വാഹനങ്ങൾ പരിശോധിച്ചതിൽ 81 വാഹനങ്ങൾക്കെതിരെ ഈ ചെല്ലാൻ വഴി കേസ് രജിസ്റ്റർ ചെയ്തു. റോഡ് നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ വാഹനങ്ങൾ, സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച ഡ്രൈവർമാർ, ഔദ്യോഗിക കണ്ടക്ടർ ലൈസൻസ് ഇല്ലാതെ ബസ്സുകളിൽ ജോലി ചെയ്ത ജീവനക്കാർ, ഉറക്കെ പാട്ടുവെച്ച് മ്യൂസിക് സിസ്റ്റങ്ങൾ പ്രവർത്തിപ്പിച്ച ബസ്സുകൾ എന്നിവയ്ക്കെതിരെയാണ് നടപടി. റോഡിന് നടുവിൽ നിർത്തി പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന കൂടുതൽ കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഓണക്കാലത്തെ അധിക സർവീസുകളിൽ KSRTC വരുമാനത്തിൽ വൻ വർധനവുണ്ടായി. ഓണത്തോടനുബന്ധിച്ചുള്ള പൊതു അവധി ദിവസങ്ങളിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിച്ചതും യാത്രക്കാരുടെ വർദ്ധിച്ച പങ്കാളിത്തവുമാണ് വരുമാന വർധനവിന് സഹായകമായത്. എറണാകുളം ജില്ലയിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ചതയം ദിനമായ വെള്ളിയാഴ്ച മാത്രം 8 കോടിയിലധികം രൂപയുടെ കളക്ഷനാണ് KSRTC കേരളത്തിലാകെ ലഭിച്ചത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും മികച്ച വർധനവാണ് രേഖപ്പെടുത്തിയത്. പൂജ, ദസറ സീസണിൽ കേരള RTCയുടെ സ്വകാര്യ വാടക AC ബസ്സുകളുടെ സർവീസ് കൂടുതൽ റൂട്ടുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. കണ്ണൂർ, തൃശൂർ, എറണാകുളം, കോട്ടയം, അടൂർ, കൊല്ലം എന്നിവിടങ്ങളിലേക്കും അധികം വൈകാതെ ബസ്സുകളെത്തും. AC സീറ്റർ ബസ്സുകൾക്ക് പുറമെ സീറ്റർ കം സ്ലീപ്പർ ബസ്സുകളും സർവീസിന് ലഭിക്കും. നിലവിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കും മൈസൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുമാണ് സർവീസ് നടത്തുന്നത്. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് വാടക ബസ് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വഴി തിരിച്ചുവിടുന്നത് പദ്ധതിക്ക് ഗുണകരമല്ലെന്ന് KMRL നിയോഗിച്ച കൺസൾട്ടന്റ് വിലയിരുത്തി. കൊച്ചി വിമാനത്താവളം വഴി നിർദ്ദേശിച്ചിട്ടുള്ള അലൈൻമെന്റ് തുടരുന്നതാണ് കൂടുതൽ പ്രായോഗികമെന്ന് സിസ്ട്ര MVA കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തിയ സാങ്കേതിക പഠനത്തിൽ ശുപാർശ ചെയ്യുന്നു. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ കൂടി ബന്ധിപ്പിക്കുന്നതിനായി അലൈൻമെന്റ് പുനഃക്രമീകരിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ KMRLനോട് മന്ത്രി റോജി MJോണും ബെന്നി ബെഹനൻ MPയും നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള സാധ്യത പരിശോധിച്ചത്. എന്നാൽ വിമാനത്താവള കേന്ദ്രീകൃതമായ നിലവിലെ

അലൈൻമെന്റ് നിലനിർത്തി മെട്രോയുടെ മൂന്നാം ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കേന്ദ്ര അംഗീകാരത്തിനും പദ്ധതിയുടെ സാമ്പത്തിക സാങ്കേതിക പ്രായോഗികതയ്ക്കും കൂടുതൽ ഉചിതമെന്നാണ് സാങ്കേതിക പഠനത്തിലെ പ്രധാന ശുപാർശ. മെട്രോ പാത വിമാനത്താവളം വഴി കടന്നു പോകുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിർമ്മാണം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധമുണ്ട്. കൊച്ചി മെട്രോ MD സ്ഥാനത്ത് നിന്ന് ലോക്നാഥ് ബെഹ്റ സ്ഥാനമൊഴിഞ്ഞു. August 30 വരെയായിരുന്നു പദവി. എറണാകുളം ജില്ലാ കളക്ടർ G പ്രിയങ്കയ്ക്ക് താൽക്കാലിക ചുമതല കൈമാറി. കേരള പോലീസ് മുൻ മേധാവിയായ ലോക്നാഥ് ബെഹ്റ 2021 കൊച്ചി മെട്രോ MD ചുമതലയേറ്റത്. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടവും വാട്ടർ മെട്രോ പദ്ധതിക്കായും ബെഹ്റയുടെ കാലാവധി നേരത്തെ സർക്കാർ നീട്ടിയിരുന്നു. മെട്രോയുടെ പ്രവർത്തന വിപുലീകരണം, പുതിയ പദ്ധതികൾ, സർവീസ് മെച്ചപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന്റെ കാലയളവിൽ വിവിധ നടപടികൾ നടപ്പാക്കിയിരുന്നു. മദ്യലഹരിയിലായവരെ ട്രെയിനിൽ നിന്നോ റെയിൽവേ പരിസരത്ത് നിന്നോ നീക്കം ചെയ്യാൻ റെയിൽവേ ജീവനക്കാർക്ക് അധികാരം നൽകുന്ന റെയിൽവേ നിയമത്തിലെ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. റെയിൽവേ നിയമത്തിലെ 145A ട്രെയിനിലും റെയിൽവേ പരിസരത്തും യാത്രക്കാരുടെ സുരക്ഷയും സൌകര്യവും പൊതുക്രമവും ഉറപ്പാക്കാൻ അനിവാര്യമാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. ഇത്തരത്തിലുള്ള വ്യവസ്ഥയില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും അരാജകത്വമുണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി പെരുമാറുന്നത് ഒഴിവാക്കാൻ റെയിൽവേ മന്ത്രാലയം 2023 സെപ്റ്റംബർ 14 വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി ഹർജി തള്ളി. നിയമം ദുരുപയോഗം ചെയ്താൽ അപ്പോൾ കോടതിയെ സമീപിക്കാമെന്ന് കോടതി പറഞ്ഞു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനുമാണ് മുൻഗണനയെന്ന് റെയിൽവേ കോടതിയെ അറിയിച്ചു. ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങളിൽ ഭൂരിഭാഗവും മദ്യലഹരിയിലാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും ഇത് ഭീഷണിയാണ്. ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ബ്രത്തലൈസർ വഴി പരിശോധിക്കുമെന്നും തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമേ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും റെയിൽവേ വിശദീകരിച്ചു. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേണാട് എക്സ്പ്രസിൽ കയറിപ്പറ്റാൻ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുന്നു. ഉച്ചയ്ക്ക് 2:26 പരശുരാം എക്സ്പ്രസിന് ശേഷം 5:35 എത്തുന്ന വേണാട് എക്സ്പ്രസ് മാത്രമാണ് കോട്ടയം കൊല്ലം ഭാഗത്തേക്കുള്ള ഏക ആശ്രയം. മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പിനൊടുവിൽ എത്തുന്ന ട്രെയിനിലേക്ക് സ്ത്രീകളും മുതിർന്നവരും അടക്കമുള്ള യാത്രക്കാർ തള്ളിക്കയറാൻ ശ്രമിക്കുന്നത് അടുത്ത ഭീതി പടർത്തുകയാണ്. വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളുടെ തലേന്നും നിയന്ത്രണാതീതമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ചവിട്ടുപടിയിൽ തൂങ്ങിപ്പിടിച്ച് ആളുകൾ യാത്ര ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇത് ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് പറഞ്ഞു. വൈകിട്ടുള്ള തിരക്ക് കുറയ്ക്കാൻ പുതിയ മെമു സർവീസ് വേണമെന്നാണ് വർഷങ്ങളായുള്ള ആവശ്യം. എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതി വർഷങ്ങൾ പിന്നിട്ട് ഇഴഞ്ഞു നീങ്ങുകയാണ് എന്ന് ആക്ഷേപം. ഏകോപനമില്ലാതെ കെട്ടിടങ്ങൾ പൊളിച്ചതോടെ സ്റ്റേഷനിലേക്കുള്ള പ്രവേശനമടക്കം പ്രയാസമായി. പാർക്കിംഗിന് സ്ഥലമില്ലാത്തതിനാൽ തിരക്കുള്ള സമയത്ത് യാത്രക്കാരെ ഇറക്കാനോ കയറ്റാനോ പറ്റാത്ത സ്ഥിതിയാണ്. ഗതാഗതക്കുരുക്കിൽ നീണ്ട നിരയാകുന്നതിനാൽ വാഹനങ്ങൾക്ക് കാത്തുനിൽക്കാൻ കഴിയാറില്ല. മഴക്കാലത്ത് വെള്ളക്കെട്ടിന്റെ ദുരിതവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. നിർമ്മാണത്തിന്റെ ഭാഗമായി ഓടകൾ അടഞ്ഞത് സമീപത്തെ ക്വാർട്ടേഴ്സുകളിലെ ജീവനക്കാരെയും ബാധിക്കുന്നു. 2022 ഓഗസ്റ്റിലാണ് 2 വർഷത്തെ സമയപരിധിയിൽ പദ്ധതിക്ക് കരാറായത്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് എയർ കോൺകോഴ്സ്, വിമാനത്താവള മാതൃകയിലുള്ള സ്റ്റേഷൻ കെട്ടിടം തുടങ്ങിയവ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. 2028 ഫെബ്രുവരിയോടെ പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമം. രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടിയിട്ടില്ല. 5 വർഷം മുൻപ് നൽകിയ ശുപാർശയിൽ കരാറാകാൻ 3 വർഷം വൈകി. ശുചിമുറികളുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ്. നിർമ്മാണം നടക്കുന്ന ദേശീയപാത വഴി ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിൽ പലയിടത്തും മണിക്കൂറുകൾ ഗതാഗത കുരുക്ക് നീളുന്നു എന്ന് പരാതി. ഓണക്കാലത്തെ തിരക്കുകൂടി ആയതോടെ യാത്ര ഇരട്ടി ദുരിതത്തിലായിരുന്നു. ഉയരപാത നിർമ്മാണത്തിന്റെ ഭാഗമായി 4-വരി പാത ഒറ്റവരിയായി ക്രമീകരിച്ചതോടെ കൊച്ചിയിൽ നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ വലയുകയാണ്. ജില്ലയിലെ ചേർത്തല മുതൽ അരൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനാൽ ജില്ലയിലെ മിക്ക ഭാഗങ്ങളിലും ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുർഘടമാണ്. മേൽപ്പാത പൂർത്തിയാകാത്ത ഇടങ്ങളിൽ വാഹനങ്ങൾ സർവീസ് റോഡുകളിലേക്ക് ഇറങ്ങുന്നതോടെയാണ് ഗതാഗത കുരുക്കുണ്ടാകുന്നത്. യാത്രക്കാരും നാട്ടുകാരും പരാതികളുമായി രംഗത്തെത്തിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ല. അരൂർ പള്ളിക്ക് മുൻവശം ദേശീയപാതയിൽ ട്രാഫിക് നിയമം തെറ്റിച്ച് വാഹനങ്ങൾ കുതിക്കുകയാണ് എന്ന് വാർത്തകൾ. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ ദേശീയപാതയിലാണ് മാസങ്ങളായി നിയമലംഘനം നടക്കുന്നത്. അരൂർ പള്ളി കോട്ടപ്പുറം റോഡിലൂടെ ദേശീയപാതയിലെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ തെക്കോട്ട് പോകുന്നതിന് പകരം വടക്കോട്ട് യാത്ര ചെയ്യുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 10 വരെയാണ് നിയമം തെറ്റിച്ചുള്ള യാത്ര കൂടുതൽ. പരിസരത്തുള്ള വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും നിയമലംഘന യാത്രയ്ക്കെതിരെ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടായിട്ടില്ല.
ഉയരപ്പാത

നിർമ്മാണം ഗതാഗത സ്തംഭനം പതിവാക്കിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത ക്രമീകരണം ഇപ്പോഴും തുടരുന്നതാണ് നിയമവിരുദ്ധ യാത്രയ്ക്ക് കാരണമെന്ന് ആരോപണമുണ്ട്. കുമ്പളം ടോൾ പ്ലാസയിൽ വാഹന നിരക്ക് അന്ത്യമില്ല എന്ന് പരാതി. ഇരുഭാഗത്തേക്കും 4 വീതം ഗേറ്റുകളാണ് കുമ്പളം ടോൾ പ്ലാസയിലുള്ളത്. വീതിയേറിയ ഹൈവേയിൽ നിന്ന് ടോൾ പ്ലാസയിൽ എത്തുമ്പോൾ കുപ്പിക്കഴുത്തായി മാറുന്നു. അരൂരിലെ ഉയരപ്പാത കമ്മീഷൻ ചെയ്യുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് യാത്രികർ പറയുന്നു. അതിനു മുൻപ് ഗേറ്റുകളുടെ എണ്ണം കൂട്ടണം. സ്ഥലമില്ലായ്മയാണ് കുമ്പളത്തെ പ്രശ്നം. സൗകര്യമുള്ള അരൂരിലേക്ക് ടോൾ ഗേറ്റ് മാറ്റി പരിഹരിക്കാമെന്ന് യാത്രക്കാർ പറയുന്നു. അരൂരിൽ നേരത്തെ ടോൾ ഗേറ്റ് ഉണ്ടായിരുന്നിടത്ത് ആവശ്യത്തിന് വീതി ഉണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. താപനില മാറുമ്പോൾ പഴയ ആകൃതിയിലേക്ക് തന്നെ തിരികെ വരാൻ കഴിവുള്ള പ്രത്യേകതരം പോളിമർ സാമഗ്രികൾ വികസിപ്പിച്ചെടുത്തതിന്റെ പേരിൽ ആലുവ യു സി കോളേജിലെ അധ്യാപികയായ സ്മിത റോയ്ക്കും ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ അധ്യാപകനായ ഡോക്ടർ കെ അരവിന്ദനും പേറ്റന്റ് ലഭിച്ചു. റോബോട്ടിക്സ്, സ്മാർട്ട് വസ്ത്രങ്ങൾ തുടങ്ങിയ ആധുനിക മേഖലകളിൽ ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. 2025 ഒക്ടോബർ 20 മുതൽ 20 വർഷത്തേക്കാണ് ഇന്ത്യൻ പേറ്റന്റ് അനുവദിച്ചിരിക്കുന്നത്. ഗവേഷക ദമ്പതികളായ ഇവർക്ക് 2025 വെള്ളത്തിൽ ലയിക്കുന്ന വാണിജ്യ ബാഗുകൾ നിർമ്മിക്കുന്നതിന് സഹായകമാകുന്ന പോളിമർ മെറ്റീരിയൽ വികസിപ്പിച്ചതിന് മറ്റൊരു പേറ്റന്റും ലഭിച്ചിരുന്നു. രാജഗിരി ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഭാവനകൾ നിസ്തുലമാണെന്നും വികസിത ഭാരതത്തിന്റെ സൃഷ്ടിയിൽ ഇത് ഏറെ പ്രധാനമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതോടൊപ്പം AI ഉച്ചകോടിയായ കോൺഫ്ലുവൻസിന്റെ ഉദ്ഘാടനവും രജത ജൂബിലി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. ചാവറ കുര്യാക്കോസ് ഏലിയ സച്ചന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ പാതയാണ് രാജഗിരിയുടേത്. അദ്ദേഹം വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പല പരിപാടികളും പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. മത്സരങ്ങളിലെ വിജയികളിൽ 60% പെൺകുട്ടികളാണ്. ഉപരാഷ്ട്രപതി പറഞ്ഞു, വികസിത ഭാരതം പ്രധാനമന്ത്രിയുടെ മാത്രമല്ല ഓരോ ഭാരതീയന്റെയും സ്വപ്നമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. അറിവ് നിരന്തരം പുതുക്കണമെന്നും എഞ്ചിനീയറിംഗ് കരിക്കുലം കാലാനുസൃതമായി പുനഃക്രമീകരിക്കണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 12 വർഷത്തിനിടെ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കുതിപ്പുണ്ടായെന്നും വിദ്യാഭ്യാസം പുനഃക്രമീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 31 കൊച്ചിയിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വ്യവസായ സാങ്കേതിക മേഖലകളിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സർവകലാശാല പാഠ്യപദ്ധതിയിൽ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ സാധ്യമാക്കുന്നതിനായി വ്യവസായിക ഫ്ലെക്സിബിൾ കരിക്കുലം നടപ്പാക്കാൻ ഹുസാറ്റിൽ ധാരണയായി. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ഫ്ലെക്സിബിൾ കരിക്കുലം സംവിധാനം അവതരിപ്പിക്കുന്നതെന്ന് കുസാറ്റ് അധികൃതർ പറഞ്ഞു. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം ജുനൈദ് ബുഷിരിയുടെ അധ്യക്ഷതയിൽ സർവകലാശാല ഡീൻമാരുടെയും വകുപ്പ് മേധാവികളുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. നിർദ്ദിഷ്ട മാതൃക പ്രകാരം സിലബസിന്റെ 80% പഠന ബോർഡ് നിർദ്ദേശിക്കുന്ന കോർ സിലബസും ശേഷിക്കുന്ന 20% ഫ്ലെക്സിബിൾ സിലബസുമായിരിക്കും. കോർ സിലബസ് അക്കാദമിക് നിലവാരവും നിയമപരമായ ആവശ്യകതകളും ഉറപ്പാക്കും. ഫ്ലെക്സിബിൾ സിലബസിൽ കാലാനുസൃതമായി പരിഷ്കരിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ, ഗവേഷണ കണ്ടെത്തലുകൾ, രാജ്യാന്തര വിഷയങ്ങൾ, വ്യാവസായിക രീതികൾ, കേസ് സ്റ്റഡികൾ, സമകാലിക വികസനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തും. സെമി കണ്ടക്ടർ ടെക്നോളജി, ഫോട്ടോ വോൾട്ടോയിക്സ്, ബയോടെക്നോളജി തുടങ്ങിയ അതിവേഗം വികസിക്കുന്ന മേഖലകളിലെ പുതിയ അറിവുകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും ഇതുവഴി കഴിയും. എഞ്ചിനീയറിംഗ്, പരിസ്ഥിതി ശാസ്ത്രം, മാനേജ്മെന്റ്, നിയമം, സാമൂഹിക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലും സമാനമായ പരിഷ്കരണങ്ങൾ നടപ്പാക്കാനാകും. വിവിധ വകുപ്പുകളിലെ വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും പ്രധാനപ്പെട്ട ഗവേഷണ കണ്ടെത്തലുകൾ വകുപ്പ് റിസർച്ച് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും നിർദ്ദേശമുണ്ട്. RCI റൺ ആൻഡ് റൈഡ് 2026 പ്രമോ ക്യാമ്പയിനിന് റോട്ടറി കൊച്ചിൻ ഇന്റർനാഷണൽ തുടക്കമിട്ടു. കലൂർ JLN സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ ബിജു ഐസക് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റനും വിരമിച്ച അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസുമായ SA മധു പ്രമോ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. പൌരന്മാരും സന്നദ്ധ പ്രവർത്തകരും റോഡ് സുരക്ഷാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ക്യാമ്പയിനിന്റെ ഭാഗമായി വരും ആഴ്ചകളിൽ പൌരന്മാർ റണ്ണിംഗ് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, കോർപ്പറേറ്റുകൾ എന്നിവരെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കും. റോഡ് അപകടങ്ങളിൽ മരിച്ചവരെ അനുസ്മരിപ്പിക്കുന്ന ലോകദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മാതാ അമൃതാനന്ദമ്മയുടെ 73 ജന്മദിനാഘോഷത്തിന്റെയും കൊച്ചി അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിന്റെ 26 വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായി പീഡിയാട്രിക് കാർഡിയോളജി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
18 വയസ്സിൽ താഴെയുള്ള

ഹൃദയസംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ക്യാമ്പ്. സെപ്റ്റംബർ 20 കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ചാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ സൗജന്യമായി നടത്തും. രജിസ്ട്രേഷനായി 7999999610 7999999833 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ വിളിക്കാം. നടൻ മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ആരാധക സംഘടനയായ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ രൂപം നൽകിയ മെഗാ രക്തദാന ക്യാമ്പയിൻ ലോകമെമ്പാടും മികച്ച പ്രതികരണം നേടി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10,000 ആളുകൾ ഇതിനകം രക്തദാനം നടത്തി. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലുൾപ്പെടെ രക്തദാന ക്യാമ്പയിൻ സജീവമായി തുടരുകയാണ്. പ്രാദേശിക രക്തബാങ്കുകളുടെയും ആശുപത്രികളുടെയും സഹകരണത്തോടെ മലയാളി സംഘടനകളും ആരാധക കൂട്ടായ്മകളും വിവിധ കേന്ദ്രങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നു. കേരളത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ രക്തദാനത്തിനായി സ്ഥിരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേരാണ് ഇതിനോടകം ഇവിടെ രക്തദാനം നടത്തിയത്. സാമൂഹിക രംഗത്തും പൊതുരംഗത്തുമുള്ള നിരവധി പ്രമുഖരും ക്യാമ്പയിന്റെ ഭാഗമായി രക്തദാനം നടത്തി. രമേശ് പിഷാരടി MLA ഉൾപ്പെടെയുള്ള പ്രമുഖർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ രക്തദാനം നടത്തി. മണപ്പുറം ചെമ്മനാഗിരി ജങ്കാർ സർവീസിൽ പരിധിയിൽ കൂടുതൽ ആളുകൾ കയറുന്നത് അപകട ഭീഷണിയാകുന്നു. ചേർത്തല അരൂക്കുറ്റി റൂട്ടിൽ തൈക്കാട്ടുശേരി പഞ്ചായത്ത് പരിധിയിലെ മണപ്പുറം ജംഗ്ഷനിൽ നിന്ന് കിഴക്ക് ഭാഗത്ത് വേമ്പനാട്ട് കായൽ തീരത്താണ് മണപ്പുറം ജെട്ടിയും ജങ്കാർ സർവീസും പ്രവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ ചെമ്മനാഗിരി പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ജലഗതാഗത മാർഗമാണിത്. രാവിലെ 6 രാത്രി 8 സർവീസ് നടത്തുന്നത്. എന്നാൽ ഒരു ജങ്കാറിൽ സുരക്ഷിതമായി ഉൾക്കൊള്ളാവുന്നതിലധികം യാത്രക്കാരുമായാണ് പലപ്പോഴും സർവീസ് നടത്തുന്നതെന്നാണ് പരാതി. സമീപത്തെ മാക്കേക്കടവ്, നേരേക്കടവ് ജങ്കാർ സർവീസുകൾ നിർത്തലാക്കിയതോടെ യാത്രക്കാരുടെ തിരക്ക് ഗണ്യമായി വർദ്ധിച്ചതായും നാട്ടുകാർ പറയുന്നു. നേരത്തെ 2 ജങ്കാറുകൾ സർവീസ് നടത്തിയിരുന്ന ഈ റൂട്ടിൽ നിലവിൽ 1 മാത്രമാണ് സർവീസ് നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ആവശ്യമായ രീതിയിൽ സർവീസ് ക്രമീകരിക്കാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷിംഗ് ഗ്യാപ്പുകളിലും മുട്ടച്ചാള സുലഭമായി ലഭിക്കുമ്പോഴും എറണാകുളം ജില്ലാ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചെല്ലാനം ഹാർബറിൽ പേരിന് പോലും ചാള ലഭിക്കുന്നില്ലെന്ന് വാർത്തകൾ. കഴിഞ്ഞ 1 ആലപ്പുഴ, ചെത്തി, അർത്തുങ്കൽ ഹാർബറുകളിൽ നിന്ന് കടലിൽ പോയ വള്ളങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ചാള ലഭിക്കുന്നുണ്ട്. ഇതോടെ ചെല്ലാനം ഹാർബറിൽ നിന്ന് മത്സ്യമെടുത്തിരുന്ന ചെറുകിട കച്ചവടക്കാർ അടക്കമുള്ളവർ ആലപ്പുഴയിലെ ഹാർബറുകളിൽ നിന്നാണ് ഇപ്പോൾ മത്സ്യമെടുക്കുന്നത്. ചെല്ലാനം ഹാർബറിൽ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യമെടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണ്. പൊടിമീനും നത്തോലിയുമാണ് ഇപ്പോൾ ചെല്ലാനം ഹാർബറിൽ ലഭിക്കുന്നത്. ആദ്യമൊക്കെ നല്ല രീതിയിൽ ലഭിച്ചിരുന്ന നത്തോലിയുടെ ലഭ്യത കുറഞ്ഞു. വളം, മീൻതീറ്റ, ഉൽപാദനശാലകളിലേക്ക് മത്സ്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെല്ലാനം ഹാർബറിലേക്ക് എത്തുന്നത്. മഴക്കാലത്തിന് ശേഷമുള്ള സീസണിൽ മുട്ടച്ചാള സുലഭമായി ലഭിച്ചിരുന്ന ഹാർബറാണിത്. മത്സ്യലഭ്യത കുറഞ്ഞതും മതിയായ വില ലഭിക്കാത്തതും ചെല്ലാനം ഹാർബർ കേന്ദ്രീകരിച്ച് ജോലിയെടുക്കുന്ന 100 മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ തൊഴിലാളികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഓൺലൈൻ പണമിടപാടുകളുടെ മറവിൽ വ്യാജ ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് കാണിച്ച് വെള്ളി ആഭരണശാലയിൽ നിന്ന് 16,000 ആഭരണങ്ങൾ തട്ടിയെടുത്തു. ലിപ്സി സിൽവർ പാലസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. മാന്യമായ വേഷം ധരിച്ചെത്തിയ യുവാവാണ് തട്ടിപ്പിന് പിന്നിൽ. കടയിൽ നിന്ന് 16,000 വെള്ളി ആഭരണങ്ങൾ തെരഞ്ഞെടുത്ത ശേഷം പണം ഗൂഗിൾ പേ വഴി അയച്ചതായി മൊബൈൽ ഫോൺ സ്ക്രീൻ കാണിച്ചാണ് ഇയാൾ സ്ഥാപന ഉടമയെ വിശ്വസിപ്പിച്ചത്. യുവാവിന്റെ മാന്യമായ പെരുമാറ്റമായിരുന്നതിനാൽ തട്ടിപ്പാണെന്ന് ഉടമ സംശയിച്ചതുമില്ല. പിന്നീടാണ് അക്കൌണ്ടിൽ പണം എത്തിയിട്ടില്ലെന്ന് വ്യക്തമായത്. തട്ടിപ്പ് നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. ഏലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 500 മാത്രം അകലെയുള്ള ഇലഞ്ഞിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ 15 5 മോഷണവും നടന്നു. ശിവക്ഷേത്രത്തിലെ അനന്തന്റെ പ്രതിഷ്ഠയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വിളക്കാണ് വെള്ളിയാഴ്ച മോഷ്ടിച്ചത്. ആദ്യത്തെ 2 മോഷണങ്ങളിൽ 15 വിളക്കുകളും 3 മോഷണത്തിൽ 4 ചെമ്പുകുടങ്ങളും പോണിയും കള്ളൻ കൊണ്ടുപോയി. 4 പ്രാവശ്യം ശ്രീകോവിലിന് മുന്നിലെ 10 ഭാരമുള്ള ഓട്ടുമണിയാണ് മോഷ്ടിച്ചത്. ഫാക്ട് ടൌൺഷിപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇലഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ 5 കയറിയത് ഒരേ കള്ളനാണെന്ന് CCTV ദൃശ്യങ്ങൾ സൂചന നൽകുന്നു. ക്ഷേത്രത്തിന്റെ മതിൽ ചാടിക്കടന്നാണ് മോഷണം. മോഷണത്തിന് ശേഷം കള്ളൻ ക്ഷേത്രത്തിന് പിറകുവശത്തെ പാടശേഖരം വഴിയാണ് രക്ഷപ്പെടുന്നതെന്നും വ്യക്തമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണം അവതാളത്തിലാണ് എന്ന് ആക്ഷേപം. നവീകരണ പ്രവർത്തനം തുടങ്ങി 3 കഴിഞ്ഞിട്ടും പണി തീർന്നിട്ടില്ല.
റോഡിന്റെ പല ഭാഗത്തും അപകട കുഴികളും നിർമ്മാണത്തിലെ അപാകങ്ങളും മൂലം വലയുന്നത് യാത്രക്കാരാണ്. കോലഞ്ചേരി ബ്ലോക്ക്

ജംഗ്ഷന് സമീപം വളവിൽ പൈപ്പ് പൊട്ടി റോഡ് പൊളിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തതുമൂലം ഇവിടെ അപകടങ്ങൾ പതിവാണ്. 400 മീറ്റർ മാത്രമാണ് ഇവിടെ ടാറിംഗ് പൂർത്തിയാകാതെ അപകടമുണ്ടാക്കുന്നത്. റോഡ് തകർന്നതിനാൽ പറവൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ യാത്ര ബുദ്ധിമുട്ടിലാണ് എന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. കാലവർഷത്തെ തുടർന്നുണ്ടായ കുണ്ടും കുഴികളും കൂടാതെ റോഡ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ചെയ്ത ജോലികൾ മൂലം പൂർണ്ണമായി തകർന്ന റോഡിലൂടെ വലുതും ചെറുതുമായ വാഹനങ്ങൾ ഗട്ടറുകളിൽ ആടി ഉലഞ്ഞാണ് പോകുന്നത്. ഈ റോഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പുതിയ ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ പറവൂർ പാലം മുതൽ ചക്കുമരശ്ശേരി ക്ഷേത്ര നട വരെയുള്ള ഭാഗം റോഡാണെന്ന് പറയാനാകാത്ത സ്ഥിതിയിലാണ്. മൂത്തകുന്നം കവല മുതൽ കോട്ടപ്പുറം ടോൾ ബൂത്ത് വരെയുള്ള യാത്രയും ക്ലേശകരമാണ്. ഈ ഭാഗത്ത് പഴയ റോഡിലേക്ക് കയറിയാണ് പുതിയ റോഡിന്റെ പണി ഇപ്പോൾ നടന്നുവരുന്നത്. പറവൂരിൽ നിന്ന് 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്ക് പറവൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് 30 മിനിറ്റും കൊടുങ്ങല്ലൂരിൽ നിന്ന് തിരിച്ച് പറവൂർക്ക് 35 മിനിറ്റുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഗതാഗത തടസ്സം വരുമ്പോൾ 10-15 മിനിറ്റുകൾ കൂടുതലെടുത്താണ് ഓടിയെത്തുന്നത്. അതോടെ ചില ട്രിപ്പുകൾ മുടക്കേണ്ടി വരുന്നു. നിരന്തരമായി വാഹനക്കുരുക്കും ഉണ്ടാകുന്നുണ്ട്. നെല്ലിമറ്റം കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷന് സമീപം ജല അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡിലേക്ക് വെള്ളം ഒഴുകുന്നതായി പരാതി. പൈപ്പ് പൊട്ടിയിട്ട് ആഴ്ചകളോളമായി. പൈപ്പ് പൊട്ടിയുള്ള കുടിവെള്ള ചോർച്ച കാരണം പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്നില്ല. സ്കൂൾ ജംഗ്ഷനിൽ നിന്നും നെല്ലിമറ്റം ഉപ്പുകുളം റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. നേരിമംഗലം ആവോലിച്ചാൽ പമ്പ് ഹൌസിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം ഓപ്പറ കവലയിലെ ടാങ്കിലെത്തിച്ച് അവിടെ നിന്നുമാണ് നെല്ലിമറ്റം, നെടുംപാറ, കുറുങ്കുളം, കോളനിപ്പടി, പുല്ലുകുത്തിപ്പാറ, മില്ലുംപടി ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ എത്തുന്നത്. കാക്കനാട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൽ കെട്ടിക്കിടക്കുന്നത് 100,000-ലേറെ സാമ്പിളുകളാണെന്ന് വാർത്തകൾ. കൊലപാതകം, വിഷബാധ, ലഹരി ഉൾപ്പെടെയുള്ള കേസുകളിൽ പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളിൽ ശാസ്ത്രീയ പരിശോധന നടത്തി ഫലം നൽകേണ്ട ഇവിടെ ഇക്കഴിഞ്ഞ ജൂലൈ 31 വരെയുള്ള കണക്കനുസരിച്ച് 39,000 കേസുകളിലായി 102,500 സാമ്പിളുകളാണ് പരിശോധന പൂർത്തിയാകാതെ കെട്ടിക്കിടക്കുന്നത്. ലാബിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ വിവരാവകാശ മറുപടിയിലാണ് വിവരങ്ങളുള്ളത്. ജീവനക്കാരുടെ കുറവും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പരിശോധനകൾ വൈകാൻ കാരണമാകുന്നു. എറണാകുളം, തൃശൂർ, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ശാസ്ത്രീയ അന്വേഷണ സാമ്പിളുകളാണ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള കാക്കനാട് ലാബിലെത്തുന്നത്. പരിശോധന വൈകുന്നതോടെ ഗുരുതര കുറ്റകൃത്യങ്ങളിലെ അന്വേഷണവും വിചാരണയുമൊക്കെ നീളുകയാണ്.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

തകിട്ട ധിമി നാട്യം തകിട്ട തകിട്ട ധിമി ലാസ്യം നമക ശമയ സഹജം നട പ്രകൃതി പാദജം നർത്തനമേ ശിവ കവചം നട രാജപാദ സുമരജം ഹിരണന ധിരണ ധിര ധിര ധിര ധിര ധിര ധിര ധിര ധിര നാട വിനോദം നാട്യ വിലാസം പരമസുഖം മഹിതം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രമെഡ് സിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക

0: രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്, ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്, പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാം നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

അമ്മി മിതിച്ചാച്ച് ആരുതിയ പാത്താച്ച് ബൊമ്മി പൂ മുടിച്ച് പുരുഷൻ കയ്യ കോത്താച്ച്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. ആരോഹി

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗീതം എന്ന വിഭാഗത്തിലെ ഒന്നാമത്തെ ഗീതം വിഘ്നേശ്വര ഗീതം നമ്മൾ പഠിച്ചു. സ്വരസ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം വിവിധ തരത്തിലുള്ള വരിശകൾ, സരളി വരിശകൾ, ജണ്ട വരിശകൾ, മധ്യസ്ഥ വരിശകൾ, അലങ്കാരങ്ങൾ തുടങ്ങി വിവിധ വരിശകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സാഹിത്യഭാഗം വരുന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചത്. ഗീതങ്ങളിലേക്ക് നമ്മൾ കടന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ ഗീതമാണ്. ശ്രീ പുരന്ദ്രദാസർ എഴുതിയ രണ്ടാമത്തെ ഗീതം മലഹരി രാഗത്തിലും രൂപക താളത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ഗീതം. മലഹരി രാഗത്തിന് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 6 സ്വരങ്ങളുമാണുള്ളത്. ഇപ്രകാരം 5 സ്വരങ്ങൾ വരുന്നതിനെ ഔടവരാഗങ്ങൾ എന്നും 6 സ്വരങ്ങൾ വരുന്നതിനെ ഷാടവരാഗങ്ങൾ എന്നും സമ്പൂർണമായി 7 സ്വരങ്ങൾ വരുന്നതിനെ സമ്പൂർണ്ണ രാഗങ്ങൾ എന്നും അറിയപ്പെടുന്നു. അപ്രകാരം നോക്കുകയാണെങ്കിൽ മലഹരി ആരോഹണം ഔടവവും അവരോഹണം ഷാടവവുമാണ്. അങ്ങനെ ഔടവ ഷാടവ രാഗം എന്നാണ് മലഹരി അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഗീതത്തിലേക്ക് കടക്കാം. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. ഇന്ന് എന്നോടൊപ്പം ഇവിടെ പഠിതാക്കളായി എത്തിയിരിക്കുന്നത് ദേവകി, ഐശ്വര്യ, സഞ്ജന, ഭാഗ്യലക്ഷ്മി, ധനലക്ഷ്മി, അന്നാമറി. ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം.

0: ഈ ഗീതം രൂപക താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടടി ഒരു വീശ് എന്നതാണ് രൂപകതാളത്തിന്റെ ക്രമം. സ്വരം ഞാൻ പാടിത്തരാം, ഏറ്റുപാടുക.
1: ധ പ മ ഗ രി സ
0: പാടിക്കോളൂ.

കർണാടക സംഗീതത്തിൽ ഏഴ് സ്വരങ്ങളും 12 സ്വരസ്ഥാനങ്ങളുമാണ് ഉള്ളത്. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഏഴ് സ്വരങ്ങൾ സ രി ഗ മ പ ധ നി എന്നത്, അതിൻ്റെ പേരുകൾ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. ഷഡ്ജ പഞ്ചമങ്ങൾക്ക് മാറ്റം വരില്ല. ബാക്കി അഞ്ച് സ്വരങ്ങൾക്ക് രണ്ട് സ്വരസ്ഥാനങ്ങൾ വെച്ചുണ്ട്. ഋഷഭം രണ്ട് സ്വരസ്ഥാനങ്ങൾ, ശുദ്ധ ഋഷഭം, ചതുശ്രുതി ഋഷഭം. ഗാന്ധാരം രണ്ടെണ്ണം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം. മധ്യമം ശുദ്ധ മധ്യമം, പ്രതിമധ്യമം. ദൈവതം ശുദ്ധ ദൈവതം, ചതുശ്രുതി ദൈവതം. നിഷാദം കൈശിക നിഷാദം, കാക്കളി നിഷാദം. ഈ അഞ്ച് സ്വരങ്ങൾക്ക് രണ്ട് സ്വരങ്ങൾ, രണ്ട് സ്വരസ്ഥാനങ്ങൾ കൂടി 10 സ്വരസ്ഥാനങ്ങളും ഷഡ്ജവും പഞ്ചമവും കൂടെ ചേർത്ത് 12 സ്വരസ്ഥാനങ്ങൾ. ഇതിനെ ദ്വാദശ സ്വരങ്ങൾ എന്നാണ് കർണാടക സംഗീതത്തിന് പറയുന്നത്. ഈ സ്വരസ്ഥാനങ്ങൾ മാറുന്നതനുസരിച്ചാണ് രാഗങ്ങൾ മാറി മാറി വരുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്ന മലഹരി രാഗത്തിന് ഷഡ്ജം, ശുദ്ധ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. മായാമാളവകളുടെ ജന്യരാഗമാണ് മലഹരി. മായാമാളവകളയ്ക്ക് ഷഡ്ജം, ശുദ്ധ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കാക്കളി നിഷാദം എന്നിവയായിരുന്നു സ്വരസ്ഥാനങ്ങൾ. ഈ ഋഷഭ, ഗാന്ധാര, മധ്യമ, ദൈവത, നിഷാദങ്ങളുടെ സ്വരസ്ഥാനങ്ങൾ മാറി മാറി വരുമ്പോൾ രാഗങ്ങൾക്ക് മാറ്റമുണ്ടാവുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഇന്ന് രണ്ടാമത്തെ ഗീതമാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തെ ഗീതം പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിക്കും.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.